മറ്റുള്ള പക്ഷികൾ ആകാശത്ത് അതിവേഗം പറക്കുന്നത് കണ്ട് തന്റെ ചിറകുകൾക്ക് തീരെ വലുപ്പമില്ലെന്നോർത്ത് സങ്കടപ്പെട്ട് എപ്പോഴും താഴെ മാത്രം പറന്നിരുന്ന ഒരു ചെറിയ പക്ഷിയുണ്ടായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി വലിയൊരു കാറ്റും മഴയും വന്നപ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ ആ പക്ഷി തന്റെ സർവശക്തിയും എടുത്ത് ചിറകടിച്ച് മുകളിലേക്ക് കൊത്തിച്ചു. അപ്പോഴാണ് ആ വലിയ കാറ്റ് തന്നെ താഴേക്ക് തള്ളുകയല്ല, മറിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ പറക്കാൻ സഹായിക്കുകയാണെന്ന് പക്ഷിയെ മനസ്സിലായത്. നമ്മുടെ കുറവുകളാണെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവുകളാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 6, കൊല്ലവർഷം 1201, ഇടവം 23, ശനിയാഴ്ച.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. நல்ல மழ வைபுள்ள ஒரு சனியாழ்ச திவசமான இன்னே. நம்மளக்கே ஜீவிதம் என்ன பரையின்றது ஒரு ட்ரெயின் யாத்திர போலயான. திங்களாச்ச முதல் வெள்ளியாழ்ச வரை நம்ம நிறுத்தாது இங்கே ஓடிக்கொண்டிருக்கே. ஓஃபீஸிலே டார்கெட்டுகள், படுத்தம், வீட்டு ஜோலிகள், அங்கே அங்கே ஒருபாடு காரியங்களுக்கு புறகையுள்ள வலியொரு ஓட்டமான என்ன தான் பரையாம். ஈ வலிய திரக்கினடி நமக்கொன்று சாந்தமாய்ட்டு சுவாசம் எடுக்க கிட்டுன ஒரு மனோகரமாயிட்டுள்ள போஸ் ാണ് ശനിയാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാനായിട്ടും നമ്മുടെ മനസ്സിലെ കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾക്ക് കുറച്ച് സമയം മാറ്റിവെക്കാനും കിട്ടുന്ന ഒരു റിലീഫ് തരുന്ന ദിവസമാണ് ഈ ഒരു സാറ്റർഡേ. പക്ഷേ ഒരു സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിലവിൽ മഴ കുറച്ച് തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഴയത്ത് അത്യാവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരും വീടുകളിലുള്ളവരും ഒക്കെ മാക്സിമം സേഫായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സോ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു സാറ്റർഡേ ആയിരിക്കട്ടെ എന്ന് വിഷയാണ്. നമുക്കൊരു മഴപ്പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ ആർ ജെ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, അങ്ങനെ സുബ്രഹ്മണ്യപുരം എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 13 മിനിറ്റ് ആയിരിക്കാണ്. നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള എന്നാൽ ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ള ഒരു കാര്യമുണ്ട്, ഈ ഫിറ്റ്നസ് എക്സസൈസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ആവേശമാണല്ലേ. കുറച്ച് വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി വേണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. പക്ഷെ രാവിലെ ജിമ്മിൽ പോകാനായിട്ടോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഓടാനോ ഒക്കെ ഭയങ്കര മടിയാണ് നമുക്ക്, പ്രത്യേകിച്ചും ഈ ഒരു ശനിയാഴ്ച ദിവസമൊക്കെ ആകുന്ന സമയത്ത്. എന്നാൽ അധികം ഒന്നും കാശ് ചെലവാക്കാതെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വേർക്കാതെ വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടലൻ വർക്കൗട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നാലോ. നമ്മുടെ ബോഡിക്ക് നല്ലൊരു വ്യായാമം കിട്ടുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീടും ചുറ്റുപാടും മനോഹരമാക്കുന്ന, മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു പ്രത്യേക തരം എക്സസൈസ്, വേറൊന്നല്ലാട്ടോ ഗാർഡനിങ് ആണ് ഞാനീ പറഞ്ഞു വരുന്നത്. യെസ്, ഇന്ന് June 6 നാഷണൽ ഗാർഡനിങ് എക്സസൈസ് ഡേ ആണ്. നമ്മളിൽ പലരും ഗാർഡനിങ് എന്ന് പറയുന്നത് വെറും ഒരു ഹോബി അല്ലെങ്കിൽ ഒരു നേരം പോക്കായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ അതൊരു മികച്ച ശാരീരിക അധ്വാനം കൂടിയാണ് എന്നുള്ളതാണ് സത്യം കേട്ടോ. രാവിലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, അതുപോലെ അവിടുത്തെ പുല്ല് പറിച്ചു മാറ്റുക, പുതിയ ചെടികൾ നടുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ കുറേയധികം കലോറീസ് നമ്മൾ പോലും അറിയാതെ ബേൺ ആവുകയാണ് എന്നുള്ളതാണ് സത്യം. 1 മണിക്കൂർ ഗാർഡനിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു നോർമൽ ജിം വർക്കൗട്ടിന്റെ ഗുണം നമുക്ക് കിട്ടും എന്നാണ് പറയപ്പെടാറുള്ളത് കേട്ടോ. അതുമാത്രമല്ല, പ്രകൃതിയുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു മെന്റൽ പീസ് അത് വല്ലാത്തൊരു റിലീഫ് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു മഴക്കാലത്ത് നമ്മുടെ ഗാർഡൻ കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നൊരു സമയമാണല്ലോ. ഈ ഒരു ഹെവി റെയിനൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് വളരെ സേഫായിട്ട് നമ്മുടെ ഗാർഡനിൽ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ വലിയ പറമ്പൊന്നും വേണമെന്നില്ല ഈ ഒരു ഗാർഡനിങ് ചെയ്യാനായിട്ട്. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ ബാൽക്കണിയിൽ കുറച്ച് കുഞ്ഞു ചെടിച്ചട്ടികൾ വെക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സാറ്റർഡേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ട് ഒരു 10 or 15 മിനിറ്റ് നിങ്ങളുടെ ചെടികൾക്കൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യുക. ഹെൽത്തിനും നല്ലതാണ്, ഒപ്പം മനസ്സിനും ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ഈ ഒരു ഗാർഡനിങ് എക്സസൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ഇന്നും എപ്പോഴും.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ കുട്ടികളുടെ വളർച്ചയും വിദ്യാഭ്യാസവും ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയായിരിക്കണം? ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളും അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി എത്തുന്നു ജിനു അക്കാഡമിയുടെ സിഇഒയും ഓൺലൈൻ ട്യൂട്ടറുമായ ജിനു ടാലന്റ്. കേൾക്കാം ഇന്ന് രാവിലെ 10 മണി മുതൽ പടവുകളിൽ RJ അനുഷയ്ക്കൊപ്പം.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ
1: 3237 40.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസനപാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
3: വർഷ 2025-26 ഭാരത 7.7% ഗ്രോത്ത് റേറ്റ് ഹാസിൽ
2: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 നാലാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയി 57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 വരെ നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
5: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശം കുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രായേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ട്രെയിൻ യാത്രക്കാർക്ക് പ്രധാനപ്പെട്ട ഒരു റെയിൽവേ അപ്ഡേറ്റ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് ട്രെയിനുകളിന് ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്രകൾക്ക് റെയിൽവേ കർശനമായിട്ട് പിടിമുറക്കുകയാണ് എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. ടിക്കറ്റ് പരിശോധകർക്കും സ്ക്വാഡിനും ഫൈൻ ഈടാക്കാനായിട്ട് റെയിൽവേ പുതിയ ടാർഗറ്റ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. മുൻപൊരു TTയുടെ മന്ത്ലി ഫൈൻ കളക്ഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയായിരുന്നെങ്കിൽ ഇനി അത് 25,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഫൈൻ ഇനത്തിൽ മാത്രമായി ഒരു വർഷം ഏകദേശം 27 കോടി രൂപ കളക്ട് ചെയ്യാനായിട്ടാണ് റെയിൽവേയുടെ പുതിയൊരു പ്ലാൻ എന്ന് പറയുന്നത്. സോ യാത്ര ചെയ്യുന്ന കിലോമീറ്റർ അടിസ്ഥാനമാക്കിയാണ് ഫൈൻ ഈടാക്കുന്നത്. ഈ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ കുറഞ്ഞ ഫൈൻ നിരക്കുകൾ ഇനി പറയുന്ന രീതിയിലാണ് കേട്ടോ. ജനറൽ കോച്ചിൽ 50 കിലോമീറ്റർ വരെ 320 രൂപ, സിറ്റിംഗ് റിസർവ്ഡിൽ 335 രൂപ, സ്ലീപ്പർ കോച്ചിൽ 200 കിലോമീറ്റർ വരെ 530 രൂപ, AC ചെയർ കാറിൽ 745 രൂപ, തേർഡ് AC 480 രൂപ ആൻഡ് ഫൈനലി സെക്കൻഡ് AC 2,070 രൂപ എന്നിങ്ങനെയാണ് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ കുറഞ്ഞ ഫൈൻ നിരക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പകൽ സമയത്ത് സ്ലീപ്പർ കോച്ചിൽ കയറിയാലും നിസ്സാരമായിട്ട് കോച്ച് മാറി കയറിയാൽ പോലും ഇനി പെനാലിറ്റി ഉറപ്പാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ടിക്കറ്റ് കയ്യിലുണ്ടെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തുക, കൺഫേം ചെയ്യുക കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കുകയാണ്. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மோர்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. மோர்னிங் மோஜோ இனி எஜுகேஷனுமായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിലെ തൊഴിലാളികളുടെ മക്കൾക്ക് ആശ്രിത വിഭാഗത്തിൽ MBBS നഴ്സിംഗ് ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. 695 MBBS, 28 BDS, 60 BSc നഴ്സിംഗ് എന്നിങ്ങനെ നമ്മുടെ രാജ്യത്ത് 783 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. MBBS കോഴ്സുകൾക്ക് പ്രതിവർഷം 24,000 രൂപയും നഴ്സിംഗിന് 10,000 രൂപയുമാണ് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. ആൻഡ് 2026 നീറ്റ് UG എക്സാം എഴുതിയിട്ടുള്ളവരായിരിക്കണം. ഈ ഒരു കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് www.esic.gov.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, www.esic.gov.in. നമ്മുടെ ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി ഡയമണ്ട് നെക്ലേസ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagar.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: മോർണിംഗ് ഫോജോ.
4: കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരവുമുള്ള പത്തനാപുരത്തെ ഡിവൈൻ ലോ കോളേജില് പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് ബി എ എൽ എൽ ബി, ബി ബി എ എൽ എൽ ബി, ബി കോം എൽ എൽ ബി, ത്രിവത്സര എൽ എൽ ബി, എൽ എൽ എം കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടി സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അപ്ഡേറ്റാണ് എത്തിയിട്ടുള്ളത്. ഡൊണേഷൻ ഇല്ലാതെ സർക്കാർ ഫീസിൽ പഠിക്കാനായിട്ടും സാധിക്കും. അപേക്ഷ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും കോളേജ് ഓഫീസിൽ നിന്ന് നേരിട്ട് ലഭിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 15 ആണ്. ഈ ഒരു എൽ ബി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്: 0475 2972 977, അല്ലെങ്കിൽ 9447049996. നമ്പേഴ്സ് ഒന്നുകൂടി പറയാം: 0475 2972 977, അല്ലെങ്കിൽ 9447049996. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഈ ഒരു ശനിയാഴ്ച ദിവസം June 6. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ വിഷസോ ആനിവേഴ്സറി വിഷസൊക്കെ പറയാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. പ്രേം പൂജാരി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ് എങ്ങനെ ചെമ്പട എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ചേട്ടനാണ് ഫ്രം മൈനിക്കോട്. മനസ്സ് നിറയുന്ന ചില ദിനങ്ങളുണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ കൊണ്ടാകണമെന്നില്ല, പകരം നമ്മുടെ ഇടപെടലുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ആ നിമിഷങ്ങൾ നമ്മുടെയും മനസ്സ് നിറയ്ക്കും. ആ സന്തോഷം നമ്മുടേത് കൂടിയാകും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മോർണിംഗ് മെസ്സേജ് തന്നെയാണ് സുലേഷ് ചേട്ടൻ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുന്ന സമയത്തുണ്ടല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു കെയറോ സപ്പോർട്ടോ നമുക്ക് തരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു ലെവൽ തന്നെയാണ് അല്ലെ. മറ്റൊരാൾക്ക് നമ്മൾ കാരണം ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാനായിട്ടോ ഒരാളുടെ എങ്കിലും മുഖത്തൊരു ചെറിയ പുഞ്ചിരി കൊണ്ടുവരാനായിട്ടോ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി പറയണം. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ചാൽ നമ്മുടെ സുലേഷ് ചേട്ടനും ചേട്ടന്റെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു മനോഹരമായിട്ടുള്ള ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് കേട്ടോ. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. എത്ര കറക്റ്റായുള്ള കാര്യമാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ടല്ലേ, അതുപോലെ തന്നെ കുറേയധികം എക്സ്പെക്ടേഷൻസും നമുക്ക് ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സർപ്രൈസുകൾ നിറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണല്ലേ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതിലും എത്രയോ മികച്ച കാര്യങ്ങളായിരിക്കും ലൈഫിൽ നമുക്കായിട്ട് അല്ലെങ്കിൽ ലൈഫ് നമുക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ അർഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. വരാനിരിക്കുന്നത് ഇതിലും മികച്ചതായിരിക്കും എന്നൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്തായാലും ഇത്രയും മനോഹരമായുള്ള മെസ്സേജ് അയച്ചാൽ നമ്മുടെ മിനി ചേച്ചിക്കും മിനി ചേച്ചിയുടെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു അടിപൊളി തകർപ്പൻ സാറ്റർഡേ ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സ് ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. ഫ്രം ദ മൂവി എങ്കിയും കാതൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ വിഷസ് അറിയിക്കാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? സൗമ്യ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? സുഖമായിട്ടിരിക്കുന്നോ?
1: വിശേഷം നല്ലത്, മഴയാണ്.
0: മഴയാണ്, അതാണ് ഏറ്റവും വലിയ വിശേഷം അല്ലേ? ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയോ?
1: എന്തോ,
0: ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയോ?
1: റെഡിയായി.
0: എന്താണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത്?
1: ഇന്ന് അപ്പം.
0: അപ്പം ആണ്, ഓക്കെ. ഇന്ന് ആർക്ക് വേണ്ടിയാ വിഷസ്?
1: എന്റെ മോൾക്ക് ബർത്ത്ഡേ ആണ്, 10th birthday.
0: 10th birthday ആണ്. മോളുടെ പേരെന്താ?
1: സ്വാതിക.
0: സ്വാതിക, ഓക്കെ. അപ്പൊ സ്വാതിക മോൾ അടുത്തുണ്ടോ?
1: അടുത്തുണ്ട്.
0: മോളോട് വിഷസ് പറയണം കേട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ. ഇന്ന് എന്താണ് വീട്ടില് സ്പെഷ്യൽ ആയിട്ട് മോൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്?
1: കേക്ക് മുറിക്കണം, ചെറിയൊരു മധുരം, അത്രേ ഉള്ളൂ.
0: മധുരം വെപ്പുണ്ട് ചെറുതായിട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സ്വാതികയോട് സ്പെഷ്യൽ വിഷസ് പറയണം കേട്ടോ.
1: ഓക്കെ, തീർച്ചയായും.
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് സൗമ്യ ചേച്ചി ആയിരുന്നു. ഇന്ന് സൗമ്യ ചേച്ചിയുടെ മകൾ സ്വാതികയുടെ 10th birthday ആണ്. അപ്പൊ സ്വാതിക മോൾക്ക് 1000 ജന്മദിന ആശംസകൾ എന്റെയും ആശ്രിയ FM 90 പേരിൽ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ സ്വാതിക. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേർന്നാണ് കേട്ടോ. ഇന്ന് കുവൈറ്റിൽ നിന്ന് എന്നെ കാണാൻ വരുന്ന എന്റെ ഫ്രണ്ട് റസാഖിന് എല്ലാവിധ യാത്ര മംഗളങ്ങളും നേരുന്നു. ഞാനും റസാഖും തമ്മിൽ 20 കൊല്ലത്തെ പരിചയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആസ്ട്രിയ സംഗീതത്തിലേക്ക് ദീപു ചേട്ടനെ കാണാനായിട്ട് നമ്മുടെ ദീപു ചേട്ടന്റെ ഫ്രണ്ട് റസാഖ് ഇന്ന് എത്തുന്ന ഒരു ദിവസമാണ്. അപ്പോൾ വെറുമൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല കേട്ടോ, കഴിഞ്ഞ 20 കൊല്ലമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവർ വീണ്ടും നേരിട്ട് കണ്ടുമുട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ സുഹൃത്തിനെ വീണ്ടും കാണാൻ പോകുന്ന ആ ഒരു വലിയ എക്സൈറ്റ്മെന്റിലാണെന്ന് തോന്നുന്നു നമ്മുടെ ദീപു ചേട്ടൻ. ഇത്രയും നാളത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം ബെസ്റ്റ് ഫ്രണ്ടിനെ വീണ്ടും കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എത്രത്തോളം വലുതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇന്ന് കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന റസാഖ് ചേട്ടന് നമ്മുടെ എല്ലാവിധ ഹാപ്പി ജേണി ആശംസകളും അറിയിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമുള്ള നിങ്ങളുടെ ഈ ഒരു റീയൂണിയൻ ഒരുപാട് നല്ല മെമ്മറീസ് നിറഞ്ഞതാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. വൺസ് അഗെയിൻ വെരി ഹാപ്പി ജേണി റസാഖ് ചേട്ട. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ചു നമ്മുടെ ദീപു ചേട്ടനും വിളിച്ച സൗമ്യ ചേച്ചിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സ്വാതിക കുട്ടിക്കും ഒരുപാട് സന്തോഷമുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കാണ് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ 2-3 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഗീത ചേച്ചിയുടെ ഈ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഗീത ചേച്ചി സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാണ് കേട്ടോ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. ഗുഡ് മോർണിംഗ്, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാവനയ്ക്ക് ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ്, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നടി ഭാവനയുടെ ജന്മദിനമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മൈൽ കൊണ്ടും മികച്ച ആക്ടിംഗ് കൊണ്ടും നമ്മുടെയൊക്കെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്ത നടിയാണ് ഭാവനയിലെ. തൻ്റെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികളെ ഫേസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് അവരെ നടത്തിയിട്ടുള്ള കം ബാക്ക് നമുക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. സോ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാവനയ്ക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന ടീച്ചറാണ്. നമസ്കാരം ആസ്ട്രിയ ആൻഡ് അനാമിക, ഏവർക്കും സുഖമല്ലേ? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് നമുക്ക് ടീച്ചർ അയച്ചു തന്നിരിക്കുന്നത്. ടീച്ചർ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് അവിടെയും, സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാനോ കേട്ടോ. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മന ടീച്ചർക്കും അതുപോലെ തന്നെ ആബേൽ ചേട്ടനും ഗീത ചേച്ചിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അടിപൊളി കിഡ്ലൻ സാറ്റർഡേ ആയിരിക്കട്ടെ എന്നുകൂടി വിഷയമാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് പോകാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഇത്തിരി നേരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: നമ്മുടെ കുട്ടികളുടെ വളർച്ചയും വിദ്യാഭ്യാസവും ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയായിരിക്കണം? ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളും അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി എത്തുന്നു ജിനു അക്കാഡമിയുടെ സിഇഒയും ഓൺലൈൻ ട്യൂട്ടറുമായ ജിനു ടാലന്റ്. കേൾക്കാം ഇന്ന് രാവിലെ 10 മണി മുതൽ പടവുകളിൽ RJ അനുഷയ്ക്കൊപ്പം.

0: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും.
0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: ഈ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അതായത്, ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പുകൾക്കെതിരെ രാജ്യവ്യാപകമായിട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. ആകർഷകമായിട്ടുള്ള ഡിസ്കൗണ്ടുകൾ ഓഫർ ചെയ്ത് ആളുകളെ പറ്റിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഫേക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ ആഡുകൾ, ഫേക്ക് പേയ്മെന്റ് ലിങ്കുകൾ, അതുപോലെ സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ എന്നിവ വഴിയാണ് ഇത്തരം തട്ടിപ്പുകൾ പ്രധാനമായിട്ടും നടന്നു വരുന്നത്. പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ പോലെ തോന്നിപ്പിക്കുന്ന ഫേക്ക് വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയാണ് ഇവർ നമ്മളെ വിശ്വസിപ്പിക്കുക കേട്ടോ. അതുപോലെ സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, കൂടാതെ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ എന്നിവ വളരെ കുറഞ്ഞ വിലയ്ക്ക് നൽകുമെന്നാണ് ഇവരുടെ ആ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവ വഴി 90% ഡിസ്കൗണ്ട്, സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ, ഗവൺമെന്റ് ലേലം തുടങ്ങിയ ആകർഷകമായുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഫേക്ക് അഡ്വർട്ടൈസ്മെന്റ്സ് ഇവർ നൽകുന്നത് കേട്ടോ. വില ഡിസ്കൗണ്ടുകളും ലിമിറ്റഡ് ടൈം ഓഫറുകളും കാണിച്ച ആളുകളെ പെട്ടെന്ന് തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രമാണ് തട്ടിപ്പുകാർ മെയിനായിട്ടും യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ പണം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കിട്ടില്ല, അത് മാത്രമല്ല കാലിയായിട്ടുള്ള ബോക്സുകളോ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളോ ആയിരിക്കും നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു തട്ടിപ്പ് വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അംഗീകൃത ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ വഴിയോ മാത്രം ഷോപ്പിംഗ് നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് URL ശ്രദ്ധാപൂർവം ചെക്ക് ചെയ്യുക. കൂടാതെ HTTPS സുരക്ഷയും പാസ് ലോക്ക് ചിഹ്നവും വെബ്സൈറ്റിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം കേട്ടോ. അതുപോലെ തന്നെ അക്ഷര തെറ്റുള്ളതോ സംശയം തോന്നുമായിട്ടുള്ള ഫേക്ക് ഡൊമൈനുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. സോ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ വീഴാതിരിക്കാനായിട്ട് എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 22 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് മോജു ആണ് ആശ്രയ FM 90 കൂടെയുള്ളത്. RJ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vimalahrithya English Medium and Little Buds Play School ilekku 2026-27 varshathilekkulla Play School LKG UKG koodathe 1 mudal 4 vareyulla classukalilekku admission thodarunnu. Vimalahrithya English Medium School, Lotus Road, Palamman, Kottarakara.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: മോർണിംഗ് മോജോ,
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ശാസ്ത്ര ലോകത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. നീണ്ട 43 വർഷങ്ങൾക്ക് ശേഷം മറൈൻ ടെർഡിഗ്രേഡ് ജീവി വർഗത്തിൽ പുതിയൊരു സ്പീഷീസിനെ കണ്ടെത്തിയിരിക്കുകയാണ് എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. ഒഡീഷയിലെ മർക്കാണ്ടി ബീച്ചിനടുത്തുള്ള സമുദ്രജലത്തിൽ നിന്നാണ് ഈ ഒരു പുതിയ അതിഥിയെ ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ആക്ടിനാട്ടസ് ഒഡിസി എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. ഒഡിസി ഡാൻസിലെ നർത്തകരെ കൈവിരിച്ചു നിൽക്കുന്നത് പോലുള്ള ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് ലഭിക്കാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. വെറും 151 മൈക്രോമീറ്റർ മാത്രം നീളമുള്ള ഇവയെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഭൂമിയിലെ തന്നെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള ജീവിയായിട്ടുള്ള ജലക്കരടികളുടെ ഫാമിലിയിലാണ് ഇവ വരുന്നത് കേട്ടോ. കുറച്ച് ഗവേഷകരടങ്ങിയിട്ടുള്ള റിസർച്ച് ടീമാണ് ഈ ഒരു വലിയ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പ് 1982 മഡഗാസ്കറിൽ നിന്നാണ് ഈ ഒരു വർഗത്തിൽപ്പെട്ട ജീവി അവസാനമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ശാസ്ത്ര ലോകത്തിന് മുതൽക്കൂട്ടാകുന്ന ഒരു വലിയ കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 37 ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ആഗതൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

യെസ് അങ്ങനെ അതിഭീകര കാമുകൻ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ച ആ ഒരു സ്പെഷ്യൽ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് June 6 നാഷണൽ ഗാർഡനിങ് എക്സസൈസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീക്കെൻഡിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം നിങ്ങളുടെ ആ ഒരു കുഞ്ഞ് ഗാർഡനിൽ ചിലവഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും അതുപോലെ തന്നെ മെൻറ്റൽ റിലാക്സേഷനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ മഴ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ളവരൊക്കെ മാക്സിമം സേഫ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യ യാത്രകളിൽ എപ്പോഴും സേഫ്റ്റിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും നിറഞ്ഞ ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: Yo, boys, I am singing sound. Soup sound. Flop

0: ഫോർ ദ ഫ്യൂച്ചർ.
1: നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പടവുകളോട് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പടവുകളുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതേയും പോലെ തന്നെ ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പടവുകൾ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കരിയർ വൈസ് ഒന്ന് അപ്പാകാൻ വേണ്ടിയിട്ട് കുറേയധികം ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് എല്ലാ സാറ്റർഡേസിലും. എല്ലാ സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്ന പാരൻസും കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ തന്നെ ഞാൻ ദാ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും വലിയ വലിയ കോഴ്സുകളെ പറ്റിയിട്ടും അതിൻ്റേതായിട്ടുള്ള കരിയർ സാധ്യതകളെ പറ്റിയിട്ടുമാണ് നമ്മൾ മെയിനായിട്ടും സംസാരിക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികളുടെ ആ ഒരു എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്. കാരണം നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്തതും എന്നാൽ ശ്രദ്ധ കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഭാഗക്കാരാണ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അത് മാത്രമല്ല, കൊച്ചുകുട്ടികളായതുകൊണ്ട് ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ഓക്കെ, ഒരു ബേസിക് ലെവലിൽ നമ്മൾ പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുമെങ്കിൽ അവരെയൊക്കെ അടക്കിയിരുത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പാരൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഐഡിയ ഉണ്ടാകണം എന്നില്ല, ഐഡിയ ഉള്ളവരുമുണ്ട്. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് പടവുകളിൽ ജോയിൻ ചെയ്യുന്നത് ആലപ്പുഴ ജിനൂസ് അക്കാദമിയിലെ CEO ആയിട്ടുള്ള, ഒപ്പം തന്നെ ട്യൂട്ടറുമായിട്ടുള്ള, ഓൺലൈൻ ട്യൂട്ടറുമായിട്ടുള്ള ജിനു മാം ആണ്. ഹായ് മാം, നമസ്കാരം, വെൽക്കം ടു ദി ഷോ.
2: താങ്ക് യു.
1: ഓക്കെ മാം, മാമിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ?
2: യാ ഷുവർ. എന്റെ പേര് ജിനു എന്നാണ്. ജിനൂസ് അക്കാദമിയുടെ സിഇഒ ആണ്. ആലപ്പുഴയിലാണ് ജിനൂസ് അക്കാദമി പ്രവർത്തിക്കുന്നത്. ജിനൂസ് അക്കാദമിയിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയാണ്. വിദേശത്തേക്കുള്ള ലൈസൻസ് ടെസ്റ്റുകളായ IELTS, OET, ജർമ്മൻ, അതോടൊപ്പം തന്നെ ഗൾഫ് കൺട്രിക്കുള്ള ടെസ്റ്റുകളാണ് മെയിൻലി നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ജിനൂസ് അക്കാദമിക്കുള്ള ഒരു അടുത്തൊരു വശം എന്ന് പറയുന്നത് ജിനൂസ് അക്കാദമി കിഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെപ്പറേറ്റ് സെഷൻ ഉണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ജിനൂസ് കിഡ്സ് അക്കാദമിയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പാരന്റ്സ് കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, പണ്ടത്തെ എഡ്യൂക്കേഷൻ രീതിയിൽ നിന്നും ഇപ്പോൾ അപ്ഡേറ്റഡ് ആയ മെത്തേഡ്സ് യൂസ് ചെയ്ത് പാരന്റ്സ് എങ്ങനെയാണ് കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അത് സപ്പോർട്ടീവ് ആയിട്ടുള്ള ബുക്സും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പാരന്റ്സ് വാങ്ങിച്ചിട്ട് യൂസ്ഫുൾ ആണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം താങ്ക്സ് കേട്ടോ അവർക്കൊക്കെ, ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു താങ്ക്സ് പറയണം. അപ്പം അത് കുട്ടികളുടെ ഇപ്പോൾ ഉള്ള ഒരു പഠന നിലവാരം കമ്പയർ ചെയ്ത് അവരെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഗൈഡൻസ് ചെയ്ത് പാരന്റ്സിന് കൊണ്ടുവരാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈൻ സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ പണ്ട് ഫോണിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫോണിക്സ് ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ സ്കൂളിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് തുടങ്ങി. അപ്പം ഇപ്പൊ ഉള്ള പാരന്റ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും 90s ഉള്ള പാരന്റ്സ് ആണ്. അപ്പൊ അന്ന് ഈ കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഇത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള പാരന്റ്സ് ഉണ്ട്. അപ്പൊ പാരന്റ്സിനും അതുപോലെ തന്നെ ഇത് പഠിക്കുന്ന കുട്ടികൾക്കും, പിന്നെ ഇതുപോലെ നമ്മൾക്ക് ഈ പ്രൈമറി ക്ലാസ്സുള്ള ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജിനൂസ് കിഡ്സിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ആലപ്പുഴയിലാണ് നമ്മുടെ സംരംഭം ഉള്ളത്.
1: അപ്പൊ എന്തായാലും ഈ കുട്ടികൾ ഇപ്പം മാം പറഞ്ഞു 90s ആയിട്ടുള്ള പാരന്റ്സ് ആണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും നമ്മളും അത്രയധികം അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്.
2: അതെ അതെ അതെ, കാരണം പണ്ട് പഠിച്ചിരുന്ന ഒരു മെത്തേഡ് അല്ല ഇന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാരന്റ്സ് നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയ മാത്രമേ നമുക്ക് നമ്മുടെ പിള്ളേരെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു റിയാലിറ്റി.
1: അതെ അതെ. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്, സ്റ്റേ ട്യൂൺ.
3: കടമഴിയിൽ കമലതളം, നട നടന്നാൽ പുലരിമഴ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പടവുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്നി ആർജെ അനുഷ എന്നോടൊപ്പം ജിനൂസ് അക്കാദമിയുടെ സിഇഒയും ഓൺലൈൻ ട്യൂട്ടറുമായിട്ടുള്ള ജിനു മാം ആണ്. ഏത് എഡ്യൂക്കേഷൻ മെത്തേഡ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്? പണ്ടത്തേതാണോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള രീതിയാണോ?
1: ആക്ച്വലി നമുക്ക് ഇപ്പം പണ്ടത്തെ എഡ്യൂക്കേഷൻ മെത്തേഡ് ആണോ ഇപ്പോഴത്തെ ആണോ എന്ന് വെച്ചാൽ, നമ്മൾ ഒരു നാണയത്തിന് ഇരു വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ രണ്ട് മെത്തേഡ്സിനും പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ ഒരു എഡ്യൂക്കേഷണൽ രീതി എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടുള്ള ഒരു ജനറേഷൻ അല്ല ഇപ്പൊ ഉള്ളത്. പണ്ടുള്ള ആളുകൾക്ക് അങ്ങനെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു, അത് അവർക്ക് ഓക്കെ ആണ്, സോ അത് അവർക്ക് പ്ലസ് ആണ്. പക്ഷെ ഇപ്പൊ ഉള്ള കുട്ടികളെ നമ്മള് പണ്ടത്തെ രീതിയിൽ പഠിപ്പിക്കാൻ ഇരുത്തിയാല് അവരിരിക്കില്ല എന്നുള്ളത്. കാരണം അവര് കുറച്ചും കൂടെ ആക്റ്റീവാണ്. ഇപ്പൊ ഇതിനകത്ത് പല പേരൻസ് എന്നോട് കൺസേൺ പറഞ്ഞിട്ടുള്ള കാര്യം, മാം എന്റെ കുട്ടി ഓവർ ആക്റ്റീവ് ആണോ ഹൈപ്പർ ആക്റ്റീവ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കാരണം എനിക്ക് 5 വയസ്സുള്ള ഒരു മോനുണ്ട്, അവൻ ഇതുപോലെയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏകദേശം കുട്ടികളൊക്കെ ഈ പ്രായത്തോളം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളത് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ ചെറുപ്പകാലം വെച്ച് നമ്മൾ അവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അല്ലെ. അല്ലാത്ത പക്ഷെ അവർ ഓക്കെ ആണ്. അതാ ഇത് ഈ ഒരു ജനറേഷന്റെ നോർമൽ ബിഹേവിയർ ആണ്. അപ്പം ഇപ്പം ഇവര് ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് കൊടുത്താണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. അപ്പം പണ്ടത്തെ കുട്ടികൾക്ക് അത് മതിയെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് മതി. അപ്പം പണ്ടത്തെ ആളുകൾക്ക് ആ ഒരു മെത്തേഡ് ഓക്കെ ആയിരുന്നു, അത് പോസിറ്റീവ് ആയിരുന്നു. ഇപ്പത്തെ കുട്ടികൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം പണ്ടത്തെ മെത്തേഡ് പോരാ എന്നുള്ളതല്ല, അന്നത്തെ കാലഘട്ടത്തിൽ അത് ഇനഫ് ആയിരുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഇനഫ് അല്ല. അപ്പൊ രണ്ടിനും രണ്ട് വശങ്ങളാണുള്ളത്, രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ആളുകളാണ് അന്നത്തെ ജനറേഷനിലെ പിള്ളേര്, ഇന്നത്തെ ജനറേഷനിലെ പിള്ളേര്. അപ്പൊ ആ ഒരു മാറ്റമാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്നില്ല, രണ്ടും പോസിറ്റീവ് തന്നെയാണ്, രണ്ടിനും നെഗറ്റീവ്സും ഉണ്ട് അല്ലെ. അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് ഓക്കെയാണ്, അന്നത്തെ സാഹചര്യത്തിൽ അത് ഓക്കെയാണ്.
0: അത് മാത്രമല്ല, ഇനിയിപ്പോ പോകെ പോകെ ആണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ ഇനി വരുന്ന കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും മാറി മറിയാം അല്ലേ?
1: തീർച്ചയായും. നമ്മളിപ്പോ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മൾ വിചാരിച്ചില്ല ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ആകും, ഇങ്ങനെയുള്ള കുറെ പിന്നെ ഇപ്പൊ AI ആണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണെങ്കിലും ഇതൊക്കെ വരും. അപ്പൊ ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇപ്പൊ എന്റെ കയ്യിലൊരു ഫോൺ കിട്ടും, ഒരു ടച്ച് ഫോൺ വരും. ഇതൊന്നും നമ്മൾ അന്ന് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ്. പക്ഷെ ഇന്ന് കാലം പുരോഗമിച്ചപ്പം ഇന്ന് വന്നു. ഇന്ന് 3 വയസ്സുള്ള 2 വയസ്സുള്ള പിള്ളേരുടെ കയ്യിൽ വരെ ഫോൺ ഉപയോഗിക്കുന്ന കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒത്തിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം.
0: അത് മാത്രമല്ല, നമ്മൾ പാരന്റ്സിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പോലും ഇപ്പൊ ചെറിയ കുട്ടിക്ക് പോലും അറിയാമെന്നുള്ളതാണ് വേറൊരു കാര്യം.
1: തീർച്ചയായും. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് എത്തുമ്പോഴേക്കും പാരന്റ്സിന് അറിയാത്ത പല കാര്യങ്ങളും കുട്ടികൾക്ക് ഇന്ന് ഫോണിൽ നോക്കി അവര് അത് കണ്ടുപിടിച്ച് എടുക്കും എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും.

0: ഒപ്പം
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Shaka laka baby, shaka laka baby.

0: படவுகள் a thought for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. എന്നോടൊപ്പം ഇന്ന് പടവുകളിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ജിനൂസ് അക്കാദമിയുടെ സിഇഒയും ഓൺലൈൻ ട്യൂട്ടറുമായിട്ടുള്ള ജിനു മിസ് ആണ്. ഇപ്പൊ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും പല പാരന്റ്സും സ്ട്രെസ്ഡ് ആണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും?
2: ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനൊരു ഒരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നതിലുപരി ഞാനൊരു 5 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയാണ്. എന്റെ മോൻ പഠിക്കുന്നത് UKG-യിലാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്ലാരിറ്റി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എനിക്ക് ഒരുപാട് പാരന്റ്സ് മെസ്സേജ് അയക്കും, വിളിക്കുകയും ചെയ്തിട്ട് എന്നോട് പറയുന്നത്, മാം ഞാൻ കൊച്ചിനെ പഠിപ്പിക്കാനായിട്ടിരുന്നു, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് എന്റെ കൺട്രോൾ പോയി, പിന്നെ ഞാൻ കൊച്ചിനെ തല്ലിപ്പിച്ച് അവിടെ അടി എഴുതി ബഹളമായി, പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവര് പറയുന്നത് കൊച്ചു ഓക്കെ അല്ല, കുട്ടി ഒട്ടും കോപ്പറേറ്റീവ് അല്ല, കുട്ടിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, എത്ര പഠിപ്പിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് വഴക്ക് പറയുന്നത് തല്ലുന്നൊക്കെ പറഞ്ഞത്. അപ്പം ഇവിടെ അവര് ഇവിടെ കുറ്റക്കാരായിട്ട് കാണുന്ന കുട്ടികളെയാണ്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് ഗ്രാജുവൽ ആയിട്ട് വരേണ്ട ഒരു പ്രോസസ്സാണ്. പക്ഷെ കുറച്ചും കൂടെ എളുപ്പം എനിക്ക് തോന്നുന്നു മാറാൻ പാരന്റ്സിനാണ്. ഇവിടെ മാറേണ്ടതും പാരന്റ്സാണ്. പക്ഷെ ആ ഒരു റിയാലിറ്റി പല പാരന്റ്സും തിരിച്ചറിയുന്നില്ല. ഇതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ പണ്ട് നമ്മള് സിഎറ്റി കാറ്റ് എന്ന് ഒരു 100 പ്രാവശ്യം എഴുതിയിട്ടാണ് ഇതിന്റെ സ്പെല്ലിംഗ് നമ്മൾ പഠിക്കുന്നത്. ഇതേ മെത്തേഡ് തന്നെ ഇപ്പൊ എന്റെ കൊച്ചിന്റെ അടുത്ത് 100 പ്രാവശ്യം ഞാൻ പറയുകയാണ് എഴുതാൻ പറഞ്ഞാൽ ഒരിക്കലും എന്റെ കുട്ടി എഴുതില്ല. ഒരു 10 പ്രാവശ്യം എഴുതുമ്പോഴേക്കും ആൾക്ക് മതിയായി, കാരണം അവർക്ക് അത്ര ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയേ ഉള്ളൂ. പക്ഷെ നമ്മൾ പാരന്റ്സ് നമ്മൾ മനസ്സിലാക്കണം. കണ്ടിന്യൂസ് 2 മണിക്കൂർ ഒരു കൊച്ചിനെ ഇന്ന് പിടിപ്പിച്ച് ഇടിച്ചു പിഴിഞ്ഞ് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ നടക്കത്തില്ല, അവരിയ്ക്കത്തില്ല. അപ്പൊ നമ്മൾ മാറ്റേണ്ട എന്താന്ന് വെച്ചാല്, നമ്മൾ പിള്ളേരെ ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാറ്റം കൊണ്ടുവരണം. നമ്മൾ പണ്ട് പഠിച്ചപ്പം അപ്പൊ പാരന്റ്സ് പറഞ്ഞു, ഞാൻ പണ്ട് പഠിച്ച സമയത്ത് നിനക്കറിയാവോ ലൈറ്റ് ഇല്ലായിരുന്നു, മണ്ണെണ്ണ വിളക്കിന് ചൂടില്ല, ഇതൊന്നും ഈ പിള്ളേരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് നമ്മുടെ അന്നത്തെ അവസ്ഥയാണ്, അവർക്ക് അതിനെ പറ്റി അറിയേണ്ട കാര്യമില്ല. നമ്മൾ അപ്ഡേറ്റഡ് ആകുക, പഠിപ്പിക്കുന്ന മെത്തേഡ്സിൽ നമ്മൾ മാറ്റം വരുത്തുക. ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിപ്പിക്കരുത്, നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കുട്ടീനെ പഠിപ്പിക്കണം. ഇപ്പം കാറ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ നമുക്ക് 3-4 രീതിയിൽ പഠിപ്പിക്കാം. ഒന്ന്, നമുക്ക് അതിന്റെ വാക്ക് പറഞ്ഞ് സ്പെല്ലിംഗ് പറഞ്ഞ് പഠിപ്പിക്കാം, ഇതിന് ശേഷം എഴുതി പഠിപ്പിക്കാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം ഈ ഒരു വേർഡ് തന്നെ സി ഇട്ടു, നടുക്കുള്ള എ ഇല്ല, അതിന്റെ അപ്പുറത്ത് ടി കിട്ടും, ഇങ്ങനെ എഴുതി ഫിൽ ചെയ്യാൻ പറയാം. മനസ്സിലായോ? ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ നമ്മൾ കുട്ടിയിൽ കൊണ്ടുവരണം. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം പാരന്റ്സ് 1 to 50 വരെ അങ്ങോട്ട് എഴുതിച്ചു, 1 to 50 വരെ ഫുള്ളും പഠിച്ചു, പക്ഷെ പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടിക്ക് മാർക്ക് കിട്ടില്ല. കാരണം എന്താ? ഇത് റിവേഴ്സ് ഓർഡറിലാണ് ചോദിച്ചത്. വീട്ടിൽ നിങ്ങൾ റിവേഴ്സ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. റിവേഴ്സ് പ്രാക്ടീസ് കൊടുത്താലേ കുട്ടിക്ക് റിവേഴ്സും കൂടെ എഴുതാൻ പറ്റുള്ളൂ. മിസ്സിംഗ് നമ്പേഴ്സ് വന്നു, എത്ര പാരന്റ്സ് മിസ്സിംഗ് നമ്പേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്? ആരും പഠിപ്പിക്കുന്നു, എല്ലാവരും 1 to 50 വരെ പഠിപ്പിച്ച് കഴിഞ്ഞു. മിസ്സിംഗ് നമ്പേഴ്സ് വെച്ചാൽ കുട്ടിക്ക് എഴുതാറിയില്ല, ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്പർ വെച്ചാൽ കൊച്ചിനെ എഴുതാറിയില്ല.
1: അതെ, അവർ ആ പഠിച്ചു വന്ന ആ ഒരു ഓർഡറിലായിരിക്കും അവർക്ക് അത് പറയാൻ സാധിക്കുക.
2: അതെ, ഇവർക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ഇതിനെ പറ്റി കൊടുക്കുമായിരിക്കും, പക്ഷെ ആ ഒരു ട്രെയിനിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീട്ടിലും കൂടെ കൊടുക്കണല്ലോ. പാരന്റ്സ് ചോദിക്കുമ്പോൾ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കും, പക്ഷെ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടിക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുട്ടിയുടെ ലെവലിലേക്കും കൂടെ നമ്മൾ ഇറങ്ങി വരണം. നമ്മൾ പറയണ 3-4 പ്രാവശ്യം കൊടുത്തു മനസ്സിലാവുന്നില്ല. സി, അതൊരു അഡൽട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, ഒരു LKG UKG കാറ്റഗറിയിൽ കുട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു അറ്റൻഷൻ സ്പാൻ ഉണ്ട്, അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതും ആ ഒരു മെത്തേഡിൽ ഇപ്പോൾ ഉള്ള മെത്തേഡിൽ ഒരു ആക്ടിവിറ്റി മെത്തേഡ് എഡ്യൂക്കേഷനിലേക്ക് സ്വിച്ച് ആവേണ്ടതും പാരന്റ്സിന്റെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരിക്കലും അതിന് നമുക്കൊരു കുട്ടിയെ മാത്രം പരാതി പറയേണ്ടി പറ്റില്ല. അപ്പൊ നമ്മുടെ സ്ട്രെസ് കൂടുള്ളൂ. മനസ്സിലായോ? നമ്മുടെ സ്ട്രെസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കൊച്ചു പഠിക്കുന്നില്ല എന്ന് പറയുമ്പം നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നു, കുട്ടികളും ആകെ ടയേർഡ് ആവുന്നു, നമ്മുടെ സ്ട്രെസ്സും കൂടുന്നു. അപ്പൊ നമ്മൾ ഷിഫ്റ്റ് ആവേണ്ടത് ഏതെങ്കിലും ഒരു പാരന്റ് കുട്ടിയുടെ ആൻസർ ഷീറ്റ് വരുമ്പം മാർക്കല്ലാതെ എന്റെ മോൻ എന്താണ് പേപ്പറിൽ എഴുതിയത്, എത്രത്തോളം ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ആൻസർ തെറ്റി, എന്തുകൊണ്ട് എന്റെ കുട്ടി ആൻസർ തെറ്റിച്ചു, അതിന്റെ റീസൺ എന്താന്ന് കണ്ടുപിടിക്കുന്ന എത്ര പാരന്റ്സ് ഉണ്ട്? ആ ഒരു റീസൺ കണ്ടുപിടിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ കുട്ടിയുടെ പ്രോബ്ലം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പം പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഇപ്പൊ റിവേഴ്സ് ആൻസർ ആണ് തെറ്റിച്ചത് എങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ, എന്റെ കുട്ടി ഇപ്രാവശ്യം തെറ്റിച്ചത് റിവേഴ്സ് എഴുതേണ്ട ആൻസർ ആണ് അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പർ ആണ് എന്ന് ഞാൻ അറിയണമെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് നോക്കണം, അല്ലെ ആ ആൻസർ ഷീറ്റിലേക്ക് ഞാനൊന്ന് നോക്കണം. എത്ര പാരന്റ്സ് നോക്കുന്നുണ്ട്? അർത്ഥം കുട്ടികൾ എന്താണെന്നും കുട്ടികളുടെ പോരായ്മകൾ എന്താണെന്നും പാരന്റ്സ് മനസ്സിലാക്കി പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പെർസെൻറ്റേജ് അവരെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ആ ഒരു മെത്തേഡാണ് എൻ്റെ മോന് ഫോളോ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പം ഇത് എല്ലാ പാരന്റ്സും ഒന്ന് ഫോളോ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും.
1: ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പടവുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്മി ആർജി അനുഷ എന്നോടൊപ്പം ജിനൂസ് അക്കാദമിയുടെ സിഇഒയും ഓൺലൈൻ ട്യൂട്ടറുമായിട്ടുള്ള ജിനു മാം ആണ്. എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത് ഈ പണ്ടുള്ള വിദ്യാഭ്യാസ രീതികളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള രീതികളും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്, മാമിന് തോന്നിയിട്ടുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്?
1: മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം, പണ്ട് പഠിക്കാനുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊക്കെ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 5-ാം ക്ലാസ് പോലെ ഹിന്ദി ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മലയാളം മീഡിയം, ഇപ്പൊ എല്ലാം ഇംഗ്ലീഷ് മീഡിയം ആണ്. പക്ഷെ 90 കാലഘട്ടങ്ങളിൽ പഠിച്ചവർക്കറിയ കൂടുതൽ മലയാളം മീഡിയം, ഇൻ കേസ് ചില സ്കൂളുകളിൽ ഒരു ഒരു ഡിവിഷൻ മാത്രമായിരിക്കും ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവും, അതിനകത്ത് വളരെ കുറവ് കുട്ടികളെ ഉണ്ടാവുള്ളൂ അന്നൊക്കെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം ആണ്. 99.9% പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം. അപ്പൊ അത് വലിയൊരു ഡിഫറൻ്റ് ആണ്, മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള ഒരു ഒരു ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. പിന്നെ മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ള സിലബസിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാര്യം, നമ്മൾ അന്ന് 5-ലൊക്കെ പഠിച്ചിരുന്ന കാര്യം ഇന്ന് പിള്ളേർ UKG പഠിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ഞാൻ 5-ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഒരു ഹിന്ദി ബുക്ക് കാണുന്നതും ഹിന്ദി ലെറ്റേഴ്സ് എന്താണെന്ന് കാണുന്നതും. പക്ഷെ ഇന്ന് എന്റെ മോൻ UKG മുതൽ ഹിന്ദി ലെറ്റേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ സിലബസിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞത് ഭയങ്കര. അപ്പൊ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒരു 10-ാം ക്ലാസ് എത്തുമ്പോഴേക്കും നമ്മള് എന്താ പറയാ, പ്ലസ് ടു ഒക്കെ പഠിച്ച കാര്യങ്ങൾ ഇവര് 10-ാം ക്ലാസ് എത്തുമ്പോ അതിന്റെ അപ്പുറം പഠിച്ച് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇംഗ്ലീഷ്
0: നല്ലൊരു
1: കാര്യമാണ്, കാരണം കുട്ടികൾക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പീരീഡ് ആണിത്. ഇത് ഈ ഒരു സമയത്ത് അവരുടെ ബ്രെയിനിൽ എന്തിട്ട് കൊടുത്താലും അതിന് നല്ല റെസ്പോൺസ് കിട്ടും. ഇടേണ്ട രീതിയിൽ, നല്ല രീതിയിൽ വിത്ത് വാങ്ങിയ നല്ല രീതിയിൽ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇടേണ്ട രീതിയിൽ നമ്മൾ അത് ഇടണം, മനസ്സിലായോ? പിന്നെ ഇതിനകത്തൊരു ഫാക്ടറുണ്ട്, എല്ലാ കുട്ടികൾക്കും ഒരേ IQ ലെവൽ ആയിരിക്കില്ല ഉണ്ടാവുക. ചില കുട്ടികൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് സ്ട്രെസ് ചെയ്യേണ്ടി വരും. അത് പാരന്റ്സും കൂടെ മുൻകൈയെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു എഡ്യൂക്കേഷനിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ സിലബസിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടർ ആണെങ്കിൽ പോലും ഞാനൊക്കെ ഒരു 7-ാം ക്ലാസ്, 6-ാം ക്ലാസ് ഒക്കെ എത്തിയിട്ടാണ് കമ്പ്യൂട്ടർ ലാബ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് UKG പോലെ തന്നെ ഇതിന്റെ ഒരു അവയർനെസ് ഇവർക്ക് കിട്ടുന്നുണ്ട്, എന്താണ് കമ്പ്യൂട്ടർ എങ്ങനെയാണെന്നുള്ളത്. അപ്പം സിലബസിലൊക്കെ തന്നെ നല്ല വ്യത്യാസമുണ്ട്. സിലബസിൽ മാത്രമല്ല, ഇത് പഠിപ്പിക്കുന്ന പഠന രീതികളിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ CAT കാറ്റും HAT എന്നും വായിച്ചു പോയവരാണെങ്കിൽ ഇപ്പം എന്റെ മകൻ വായിക്കുന്നത് KAT കാറ്റെന്നും KAT ഹാറ്റ് എന്നും വായിക്കുന്നത്, മനസ്സിലായത്? അതായത് സൗണ്ട് വെച്ചാണ് വായിക്കുന്നത്. പക്ഷെ ഞാനൊക്കെ വായിച്ചത് CAT കാറ്റെന്ന്, അവൻ വായിക്കുന്നത് KAT കാറ്റെന്ന. അപ്പൊ ഞങ്ങൾ രണ്ട് ജനറേഷനാണ്. ആ രണ്ട് ജനറേഷനുള്ള വ്യത്യാസമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പം ഇത്രയോ ഇങ്ങനെയൊക്കെ കുറെ വ്യത്യാസങ്ങൾ പണ്ടത്തെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് ഇന്ന് സിലബസ് വൈസ് ആണ് ഞാൻ പറയുന്നത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഒത്തിരി അപ്ഡേറ്റഡ് ആണ്. പണ്ടുണ്ടായിരുന്ന ഒരു ടീച്ചർ കോൺസെപ്റ്റിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്ന ടീച്ചർ ഒരു ടീച്ചർ കോൺസെപ്റ്റിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ ടീച്ചേഴ്സ് ഫ്രണ്ട്ലി അല്ല എന്നല്ല അതിന്റെ അർത്ഥം, സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു, ഫ്രണ്ട്ലി ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടീച്ചേഴ്സ് കുറച്ചും കൂടെ കുട്ടികളായിട്ട്, കാരണം അതെന്താന്നറിയോ, ജനറേഷൻ മാറി വന്നപ്പം ടീച്ചേഴ്സ് ഇതിനകത്ത് ഒരുപാട് പേര് മാറിയില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നു പണ്ടത്തെ ആ ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറും ഇതൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ മോനൊന്നും സ്കൂളിൽ പോയി ഒരു പേടിയില്ല. എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ നോക്കുമ്പോ നമുക്ക് അയ്യോ സ്കൂളിൽ പോകണ ഒരു ടെൻഷനാണ്, സ്കൂളിൽ ചെന്നു ക്ലാസ്സിൽ ഇന്നിപ്പം കുട്ടികൾക്കൊന്നും അങ്ങനെ ഭയങ്കര, പ്രത്യേകിച്ച് ഇതിപ്പോ ഉള്ള കാറ്റഗറി കേട്ടോ, ഈ LKG UKG പൊടി സെക്ഷൻ ഒന്നും ഒരു പേടിയില്ല. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് വരുന്നു. അങ്ങനെ ഒരു ഇതാണ്
0: പണ്ടൊന്നും
1: അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളിത് സ്കൂളിന്റെ അകത്ത് കാല് കുട്ടികൾ തന്നെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ആകെ ടെൻഷൻ. ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഒന്നും, ഒരു കണക്ക് ടീച്ചർ ഒന്നും, ആകെ ടെൻഷൻ. ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല, ഇവരങ്ങൊരു വേറൊരു ഒരു എന്താ വേറൊരു രീതിയാണ് ഇവർക്കൊക്കെ ഉള്ളത്. അപ്പം സ്കൂളുകളിലാണെങ്കിലും സ്കൂൾ ടീച്ചിങ് മെത്തേഡുകളെ ആണെങ്കിലും അതുപോലെ പണ്ട് കൊടുത്തിരുന്ന പോലെ അല്ല. ഇപ്പം എല്ലാ അക്കാഡമിക് ഇയറിലും കുട്ടികൾക്ക് എക്സ്ട്രാ ഒരു കരിക്കുലർ ഒരു ആക്ടിവിറ്റി, ഇപ്പൊ സ്പോർട്സോ ഡാൻസോ അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് അത് പേഴ്സണലൈസ് ചെയ്ത് അതിനുള്ളൊരു ട്രെയിനിങ്, അല്ലെ? അപ്പൊ അങ്ങനെയും കൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട്. പണ്ടെന്ന് പറയുമ്പോ ഒരു മ്യൂസിക് പീരീഡ്, ഒരു PT പീരീഡും ഇതാണ് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്കൂളുകളിൽ ഫുട്ബോൾ വേണ്ടവർക്ക് അത് എടുക്കാം, ബാൻഡിന് പോണവർക്ക് അത് പോകാം, സ്വിമ്മിങ്ങിന് ചേർന്നവർക്ക് അത്, സ്കേറ്റിംഗ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിക് ഡാൻസ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം പഠിത്തത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയും കുട്ടികൾക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു അവസരങ്ങളും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയിൽ സ്കൂളുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ചേഞ്ച് തന്നെയാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പടവുകളിലൂടെ ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: You know what? Guess who's back? We back, baby.

0: കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതും കൊച്ചുകുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനും പറഞ്ഞുതരാനുമായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ജിനു മിസ്സാണ്. ചില കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും, പക്ഷെ എക്സാമിന് പോയി കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴത്തേക്കും മാർക്ക് കാണത്തില്ല. അപ്പോൾ പല പാരന്റ്സും ഇതുപോലെ പരാതി പറഞ്ഞ് വരാറുണ്ട് അല്ലെ, ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ ആണെങ്കിലും. അപ്പൊ ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ ആരുടെ പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും?
1: നമുക്കിത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ചിലര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടികളെ സ്കൂളിലേക്ക് ഇവിടുന്ന് പഠിപ്പിക്കാനല്ലേ ടീച്ചർമാർക്കങ്ങ് പഠിപ്പിച്ചൂടെ, ഞങ്ങൾ പേരൻസ് എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ചില പേരൻസ് ഉണ്ട്. ഞാൻ അതിന് 100% അതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. ഞാനൊരു പ്രീ പ്രൈമറി ടീച്ചറോ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ മോൻ UKGയിലാണ് പഠിക്കുന്നത്. ആ ഒരു മദറിന്റെ സ്ഥാനത്ത് നിന്ന് പോലും ഞാൻ പറയണം, ഒരിക്കലും ഒരു കുട്ടിയുടെ പഠിത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി നമ്മൾ ടീച്ചേഴ്സിന് മാത്രമായിട്ട് വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുട്ടിയെ നോക്കാൻ സമയം ില്ലെങ്കിൽ അവരെ ആകെ ഈ 8 മണിക്കൂറിൽ എത്ര കുട്ടികളാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? നമ്മൾ നമ്മുടെ 2-3 പിള്ളേരെ ആയിരിക്കും മാക്സിമം ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ജോലി അതാണ്, ശരിയാണ്. പക്ഷെ അവർ അറ്റ് എ ടൈമിൽ ഇപ്പം ഒരു സിലബസ് എടുക്കാൻ ഒരു 45 മിനിറ്റ്സ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ആ 45 മിനിറ്റ്സിൽ അവർക്ക് പോർഷൻസ് എടുത്ത് തീർക്കണം, കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇതിനുശേഷം 30, 40, 50 കുട്ടികളുള്ള ക്ലാസ്സിൽ ഓരോ കുട്ടികൾക്കും പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, എവിടെയും നടക്കത്തില്ല. അവിടെയാണ് പാരന്റ്സിന്റെ റോള്, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ടീച്ചേഴ്സിനും മറ്റുള്ളവർക്കും സപ്പോർട്ട് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് ലേണിങ്ങിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ട്യൂഷൻ അറേഞ്ച് ചെയ്യാം, ഇല്ല നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പം എന്തുകൊണ്ട് മാർക്ക് വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്ന കുട്ടിയാണ്, പഠിച്ചതൊക്കെ മനസ്സിലായി. അപ്പം മാർക്ക് കുറഞ്ഞു, മാർക്ക് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് കുറഞ്ഞൊരു കുട്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് വരുന്നത് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. കാരണം തിയറി എല്ലാം അറിയാം, ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കുട്ടിക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണ് കുട്ടിക്ക് അവിടെ മാർക്ക് കുറയുന്നത്. അപ്പൊ പാരന്റ്സ് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഇതൊന്നും പല ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ ഞാൻ ചിന്തിക്കും, കാരണം എന്റെ മകന്റെ എഡ്യൂക്കേഷൻ കാര്യത്തിന് അത്രയും കോൺസെപ്റ്റ്, ഇപ്പൊ UKGയിലാണെങ്കിൽ കൂടി അത്രയും ശ്രദ്ധിക്കുന്ന ഒരു പാരന്റ് ആണ് ഞാൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറയും, എനിക്കറിയില്ല എത്ര പേര് അങ്ങനെ ചെയ്യുന്നു. എന്റെ മോന്റെ ഓരോ ഇപ്പൊ LKG എക്സാം പേപ്പർ കിട്ടി, LKG എല്ലാം ആൻസർ ഷീറ്റ് ഞാൻ എടുത്തു വെക്കും. അടുത്ത എക്സാം വരുന്ന സമയത്ത് ഞാൻ ഈ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യും, എന്നിട്ട് ഞാൻ നോക്കി ഏത് പാറ്റേണിലാണ് ഇവർ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തത്. അതേ പാറ്റേണില് ഇപ്പൊ ഉള്ള സിലബസിൽ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്ത് ഞാൻ എന്റെ കുട്ടിക്ക് പഠിക്കാനായിട്ട് കൊടുക്കും, മനസ്സിലായ? അപ്പൊ അവന് കുറച്ച് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, എക്സാമിന് ഫുൾ മാർക്ക്, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബുക്കിലുള്ളത് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, നമ്മൾ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എല്ലാ മിക്കതിലും ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ എഴുതുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് ആൻസർ ഷീറ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, നിങ്ങളുടെ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടൊരു ട്രെയിനിങ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വലിയ ക്ലാസ്സിൽ അവർ ഓട്ടോമാറ്റിക്കലി ആ ട്രെയിനിങ്ങിലേക്ക് വരും. പക്ഷെ കൊടുക്കേണ്ടത് എവിടെയാ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കണം ആ ഒരു എക്സാം ഷീറ്റ് ഇങ്ങോട്ട് എടുക്കുക. ഇത് പലരും ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പലരുടെയും വേസ്റ്റ് ബാസ്കറ്റിലാണ് ഇത് കിടക്കാറ്. അങ്ങനല്ല, ഇത് നമ്മൾ എടുത്തു വെക്കണം. അടുത്ത പ്രാവശ്യം എക്സാം വരുമ്പോഴത്തേക്കും നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വന്നത് അതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിക്കുക. സിലബസ് മാത്രം മാറ്റം വരുത്തിയിട്ട് ഡെഫിനറ്റ്ലി കുട്ടിക്ക് നല്ലൊരു മാർക്ക് എടുക്കാൻ പറ്റും. കാരണം അവിടെ ആ കുട്ടിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തിയറി അറിയാം, പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നപ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയാത്തതാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്പർ വന്നു. ഇപ്പൊ എനിക്കറിയാം 15 കഴിഞ്ഞാൽ 16 ആണെന്നും 14 മുമ്പ് 13 ആണെന്നും കുട്ടിക്ക് അറിയാം. പക്ഷെ ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഉണ്ടല്ലോ 1 മുതൽ 20 വരെ എഴുതിയാലേ കുട്ടിക്ക് അറിയുള്ളൂ മുമ്പ് ഇതാണ് ശേഷം ഇതാണ്, അല്ലാതെ അറിയത്തില്ല. എന്തുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്തപ്പോ, ഞാൻ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൊടുക്കുവാണ്, ഇത് ഈ 14 ഇട്ടിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ബിഫോർ ആഫ്റ്റർ എഴുതാൻ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് കൊടുക്കുമ്പോൾ കുട്ടി എണ്ണി നോക്കും, എണ്ണി നോക്കിയിട്ട് കുട്ടി എഴുതാൻ ട്രൈ ചെയ്യും അല്ലെ. അങ്ങനെ ചിന്തിച്ചാണ് കുട്ടികൾക്ക് ഈ ഒരു തിങ്കിങ് എബിലിറ്റി എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടാകുന്നത്. ഈ എബിലിറ്റി നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ, പ്രത്യേകിച്ച് LKG UKG 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുന്നവരെ സിലബസ് വാസ്റ്റ് ആണ്, നമുക്ക് ഒത്തിരി ഒരു സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഒത്തിരി ഇരിക്കാൻ പറ്റില്ല.

പക്ഷേ ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളുടെ കുഞ്ഞാകുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ അവർ സെൽഫ് പ്രിപ്പറേഷൻ എടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഇനിയുള്ള ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാലേ നമുക്ക് കുറച്ച് പഠിക്കാൻ പുറകിലേക്ക് നിൽക്കുന്ന കുട്ടികളാണ്. അത് പാരന്റ് ഐഡന്റിഫൈ ചെയ്യണം. അത് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ പോയിട്ട് ചീത്ത വിളിച്ചതല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടീച്ചേഴ്സിനെ നമ്മൾ കുറ്റം പറയേണ്ട സിറ്റുവേഷൻ എന്താ പറയാ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും തോറ്റെന്ന് വിചാരിച്ചു. ശരിയാണ്, ടീച്ചറുടെ മിസ്റ്റേക്ക് ആണ്. നമ്മുടെ കുട്ടിയും വേറെ ഒന്ന് രണ്ട് കുട്ടിയും മാത്രം തോറ്റുള്ളൂ, ബാക്കി എല്ലാ പിള്ളേർക്കും നല്ല മാർക്കുണ്ടായത് നമ്മുടെയും നമ്മുടെ കുട്ടിയുടെയും പ്രോബ്ലം മാത്രമാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിലൊരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് പാരന്റ്സ് തയ്യാറാകുക. കുറച്ച് കൂടുതൽ സമയം ആ സബ്ജക്റ്റിന് വേണ്ടി ചെലവഴിക്കുക. അപ്പൊ നമുക്ക് അതിനകത്ത് മാറ്റം വരുത്താനായിട്ട് പറ്റും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: കനവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.
1: പടവുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത് മീ ആർജെ അനുഷ, എന്നോടൊപ്പം ജിനൂസ് അക്കാദമിയുടെ സിഇഒയും ഓൺലൈൻ ട്യൂട്ടറുമായിട്ടുള്ള ജിനു മാം ആണ്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും, അതായത് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ടീച്ചേഴ്സ്, എനിക്ക് മെയിൻലി പറയാനുള്ളത്, ഇപ്പം ഒന്നാമത്തെ കാര്യം, ഞാനൊരു ടീച്ചിങ് പ്രൊഫഷണൽ ആളാണ്, കുട്ടികളെ അല്ലെങ്കിലും വലിയവരെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ പഠിപ്പിക്കുമ്പോഴാണ് എന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, എക്കാലത്തും എന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാണ്, ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല, അത്രയും ഫ്ലുവന്റ് ആയിട്ട് മനസ്സിലാവണം എന്ന് ആഗ്രഹിച്ച് പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എല്ലാ ടീച്ചർമാരും ആ ഒരു കാര്യം നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വലിയൊരു ഒരു പോയിന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ അത് വെക്കുക. ഇനി നമ്മൾ കുട്ടികളായിട്ട് കുറച്ച് ഫ്രണ്ട്ലി ആവുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാൻ പേടി ഉണ്ടാവില്ല. പേടിയുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. പേടിയില്ലാത്ത ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാനായിട്ട് പറ്റും. അപ്പൊ ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഒരു അപ്രോച്ച് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ പ്രോബ്ലംസ് എന്താണെന്ന് ടീച്ചേഴ്സിന് കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ടീച്ചേഴ്സ് കൊണ്ടുവരേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ നമുക്ക് തന്നെ അറിയാം, കണ്ടിന്യൂസ്ലി മാർക്ക് കുറവ് വാങ്ങിക്കുന്ന ഒരു കുട്ടി എല്ലാ സബ്ജക്റ്റിലും, അല്ലെ, എല്ലാ സബ്ജക്റ്റിലും കണ്ടിന്യൂസ് മാർക്ക് വാങ്ങുന്ന, മാർക്ക് കുറയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള എന്തുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അത് അതിന്റെ പാരന്റ്സിനെ ഇൻഫോം ചെയ്യുക. കാരണം ഇപ്പൊ ചിലപ്പം എല്ലാ പാരന്റ്സും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണമെന്നില്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാലും ഒരു പാരന്റ് ടീച്ചർ ഡിസ്കഷൻ അവിടെ ആവശ്യമാണ്. നമ്മൾ നമ്മുടെ ഈ കുഞ്ഞിനെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ട് അവർക്ക് കൊടുക്കണം, നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളും ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അവരുടെ മാത്രം തലയിൽ വെച്ച് കൊടുക്കുകയല്ല, ടീച്ചേഴ്സും കൂടെ അവർക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ഹോംവർക്കും കുറച്ചും കൂടെ അവർക്ക് എപ്പോഴേലും ഒരു ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഒരു ഇച്ചിരി സമയം അവർക്ക് വേണ്ടി എസ്പെഷ്യലി എക്സാം ഒക്കെ അനുബന്ധിച്ച് ഒരു ഇച്ചിരി കൂടെ എന്തെങ്കിലുമൊക്കെ അവർക്കൊന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു അഡീഷണൽ സപ്പോർട്ടും കൂടെ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഹോം ട്യൂഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് പാരന്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും കുട്ടി കയറി വരുന്നില്ല, ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആവശ്യമാണെങ്കിൽ കുട്ടിക്ക് ഒരു ഹോം ട്യൂഷനും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ പാരന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക, അതൊക്കെ ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഒരു കുട്ടിയുടെ ലൈഫാണ്, ഒരു കുട്ടിയുടെ കരിയർ ആണ് വളർന്നു വരുമ്പോ, അല്ലെ. അപ്പം അതൊക്കെ ടീച്ചേഴ്സിനും കൂടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
1: അതെ അതെ. അപ്പോൾ എന്തായാലും ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പടവുകളിലൂടെ ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
0: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർജെ അനുഷ. എന്നോടൊപ്പം ഇന്ന് പടവുകളിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ജിനൂസ് അക്കാദമിയുടെ സിഇഒയും ഓൺലൈൻ ട്യൂട്ടറുമായിട്ടുള്ള ജിനൂമിസ് ആണ്. ഇപ്പൊ കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ചിട്ട് ആശങ്കപ്പെടുന്ന രക്ഷിതാക്കൾക്ക് മാമിന് നൽകാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്?
1: ആക്ച്വലി ഇപ്പം പാരന്റ്സ് ആശങ്കപ്പെടുന്ന പറഞ്ഞാൽ പണ്ട് ആശങ്കപ്പെട്ടത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഇച്ചിരി ആശങ്കപ്പെടലുകൾ കൂടുതലാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് 50-ൽ 18 മാർക്കുണ്ടെങ്കിൽ ജയിക്കാം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 50-ൽ 18 താഴെ കിട്ടിയാൽ തോറ്റു. അങ്ങനെ തോക്കുമ്പോ മാത്രമേ പാരന്റ്സ് വഴക്ക് പറയാറുള്ളൂ കോളേജിൽ. പക്ഷെ ഇപ്പത്തെ അവസ്ഥ അതല്ല. 50-ൽ 35-40 വാങ്ങിച്ചാലും ചോദിക്കും ബാക്കി 10 എവിടെയാണ്. അതായത് ആശങ്കപ്പെടുന്നതിന്റെ അളവ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പം പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടി അത്യാവശ്യം ഒരു 50-ൽ 35-30 above ഒക്കെ എടുക്കണ്ടെ, നിങ്ങൾ ഒത്തിരി അങ്ങോട്ട് ആശങ്കപ്പെടണ്ട. കാരണം പിന്നെ നിങ്ങൾ ആ കുട്ടീനെ ടോർച്ചർ ചെയ്യുവാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടി ഇതിനേക്കാൾ മാർക്ക് എടുത്തുകൊണ്ടിരുന്ന കുട്ടി കുറയുവാണെങ്കിൽ ശരി, ഒരു ആവറേജ് കുറെ നാളുകളായിട്ട് ഈ ഒരു ലെവലിൽ പോണെ ആ കുട്ടിക്ക് പരമാവധി അതിന്റെ ട്രൈ ചെയ്യുന്നുണ്ടാവും, അതിന് അത്ര കിട്ടും. പക്ഷെ നമ്മൾ അതിന് ഫോഴ്സ് ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50-ൽ 40 കൊണ്ടുവന്നു. പല പാരന്റ്സും ചെയ്യുന്നത് 50-ൽ 40 ആരും കാണില്ല. അതായത് ഈ 40 എന്ന് പറയുന്നത് ആ കുട്ടിയുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് ആണ്. ഇതാരും കാണില്ല, ബാക്കി 10 കാണുന്നുള്ളൂ. അതായത് ഇവരുടെ കൺമുന്നിൽ ഈ 10 ഉള്ളു. ബാക്കി ആദ്യം ചോദിക്കുന്നത് 10 mark കുറവാണല്ലേ. അത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മനസ്സിലായോ? അപ്പൊ നമ്മുടെ മക്കള് നമ്മളിൽ നിന്ന് ലേൺ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രോബ്ലം വന്നാൽ അതിന്റെ നെഗറ്റീവ് സൈഡാണ് പാരന്റ് ആദ്യം ഉയർത്തിപ്പിടിക്കുന്നത്. ഭാവിയിൽ നിങ്ങളുടെ മക്കളും ആരെന്തൊരു കാര്യം ചെയ്തുകൊണ്ടത് അതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രം ആദ്യം കാണുള്ളൂ. അല്ല, നമ്മൾ ആദ്യം എന്തൊരു കാര്യത്തിന്റെ പോസിറ്റീവ് സൈഡ് എടുക്കുക, അല്ലെ? നമ്മളൊരു ഒരു വ്യക്തി നമ്മളോടൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തിയുടെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് നെഗറ്റീവ്സ് ഉണ്ട് കേട്ടോ ഇതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം നമ്മുടെ ലൈഫിൽ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ മക്കൾ കണ്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. 50-ൽ 40 ആദ്യം നമ്മൾ വില കൊടുക്കണം. കാരണം ആ 40 എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്ക് കാണാതെ പോകരുത്. ആ ഹാർഡ് വർക്കിന് അപ്രീസിയേഷൻ കൊടുത്തതിന് ശേഷം ബാക്കി 10 പറ്റി നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു, മോനെ 10 mark കുറവുണ്ടല്ലോ, മോൻ എന്തിയാണ് അടുത്ത പ്രാവശ്യം എന്റെ മോൻ നന്നായി പഠിക്കണം കേട്ടോ, എന്നിട്ട് ഈ 10 mark കൂടെ മേടിക്കണം. പക്ഷെ ഇപ്പൊ മോൻ 40 മേടിച്ചത് വെരി ഗുഡ്, നമുക്ക് ഹാപ്പി ആയി, ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ നല്ലതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കിക്കേ. പക്ഷെ നിങ്ങൾ അതിന് വരെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ മനസ്സ് എത്രത്തോളം പെയിൻഫുൾ. അങ്ങനെ ആ 40 കഷ്ടപ്പാട് കാണാതെ പോകരുത്.
0: അതെ, അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ട്രോമ എന്ന രീതിയിൽ മാറാൻ സാധ്യത.
1: തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മളൊരു പ്രോബ്ലത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്തു നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ അടുത്ത് നിന്നാണ്. അപ്പൊ എന്തൊരു കാര്യം വന്നാലും ആദ്യം ഇതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രം എടുത്ത് പറയരുത്. ഇതല്ല, എന്തൊരു കാര്യം ആണെങ്കിലും അതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രം പറയാതെ എസ്പെഷ്യലി കുട്ടികളുടെ അടുത്ത് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ കഷ്ടപ്പാടിന് 50-ൽ 20 mark ആണെങ്കിലും 15 mark ആണ്, ആ 15 mark കിട്ടാൻ ആ കുട്ടിയെടുത്തൊരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിനെ നമ്മൾ കാണാതെ പോകരുത്. അത് അതിന് ഒന്ന് ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് ഓക്കെ ആക്കി ഹാപ്പി ആക്കിയതിന് ശേഷം അതിന്റെ നെഗറ്റീവ്സ് ആണ് അതിന് പറഞ്ഞു കൊടുക്കുക. ആദ്യമേ കയറി നെഗറ്റീവ് പറയുമ്പോൾ കുട്ടി തീർന്നു, മനസ്സിലായി? അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്ത് അപ്പൊ പറയും, മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം എന്റെ കുട്ടി പഠിക്കില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒരു പാരന്റ് പോലും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ചീത്ത പറയാനാണ് നമുക്ക് ത്വര കൂടുതൽ. കുട്ടികൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവരുടെ ഇമോഷൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് LKG ആണെങ്കിലും UKG ആണെങ്കിലും അതും ഒരു മനുഷ്യജീവിയാണ്, അതിന് ഒരു മനസ്സുണ്ട്, ഫീലിംഗ്സ് ഉണ്ട് എന്നുള്ളതും കൂടെ പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്യണം.
0: അപ്പൊ എന്തായാലും മാം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സമയം നമുക്കായിട്ട് ചെലവഴിച്ചാൽ എന്റെ പേരിലും അതുപോലെ തന്നെ ആശ്രയ ഫോം 90 പേരിലുമുള്ള ഒരു ബിഗ് താങ്ക് യു അറിയിക്കാണ് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു ഡിയർ, താങ്ക് യു. എനിക്കും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒരുപാട് താങ്ക്സ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചാനലിൽ അത്രയും ക്വയറീസ് വരാറുണ്ട്, ഇതൊക്കെ റിലേറ്റ് ചെയ്ത് ഒരുപാട് കൺസേൺസ് പാരന്റ്സ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആവുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം.
0: ഓക്കെ മാം, ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, താങ്ക് യു ഡിയർ, താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഇനി യാസിത് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474-2919-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-
9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0
മനോരമ FM 99 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Cheta, veetilekku saadhanangal vaangande.
4: Cheniyarchu vaangane, Aljo special offers undallo.
3: Adene, ella cheniyar divasangalilum special offers undu nammude Aljoil.
4: Aljo, vilakkuruvinte vismayam.
5: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur.
6: Yasit Coffee. Yasit Coffee. Ivide ishtam pole vaattu.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണത്, ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ കോളർ ജോയിൻ ചെയ്യുകയാണ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം, ശ്രീശാന്ത്.
0: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് പുത്തൂർ നിന്ന് അജയമണി.
0: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന്?
1: സാറേ, ദിവസം ശ്രീശാന്തമായിട്ട് സംസാരിച്ചിട്ടില്ല.
0: കുറേ ദിവസങ്ങളായല്ലേ.
1: ഇപ്പൊ അങ്ങനെ വരാറില്ലല്ലോ.
0: കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട് കാരണം നമുക്ക് വരാൻ പറ്റിയില്ല. ഐ ആം സോറി. ഇപ്പൊ സൗണ്ട് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ? ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, പാട്ട് വെച്ച് തരണം എന്നുള്ള വലിയ കർത്തവ്യം എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വന്നിരിക്കുകയാണ്.
1: ചോദിക്കണമെന്നുള്ള കർത്തവ്യം ഞങ്ങൾക്കുണ്ടായത് പെട്ടെന്ന് വിളിച്ചത്.
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വീട്ടില്?
1: ഓ, ഹാപ്പി ആയിട്ട്. അവിടെ
0: എല്ലാവരും ഇവിടെ സന്തോഷമായിട്ട് ജോലിയൊക്കെ ചെയ്ത് പോവാണ്.
1: എല്ലാരും തിരക്കിന്ന് പറഞ്ഞാലേ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: നമ്മുടെ വലിയോര കാഴ്ചകളിനകത്തെ പവിഴമല്ലിപ്പൂ വിരിഞ്ഞു.
0: പവിഴമല്ലിപ്പൂ ഉറങ്ങി എന്ന പാട്ടല്ലേ?
1: ആ, എന്താ ഇത്, എനിക്ക് അറിയത്തില്ല.
0: ഓക്കെ, ശരി, ആ പാട്ട വേണം അല്ലേ?
1: ആ പാട്ടാ വേണ്ടത്.
0: എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്?
1: എനിക്ക് ആ പാട്ട് ഒരു ഭയങ്കര ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്? പാടിയ ആളെ ഇഷ്ടമായതുകൊണ്ടാണോ?
1: ആ, പാടിയ ആളെ ഇഷ്ടമാണ്, നമ്മൾ ആ പാട്ട് ഇഷ്ടമാണ്, പാട്ടിലെ സീനും ഇഷ്ടമാണ്.
0: ആഹാ, ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും
0: വേണ്ടി അല്ലേ?
1: ഓ, കേൾക്കുന്ന എല്ലാവർക്കും,
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മുടെ അജയമണി ചേട്ടൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവർക്കും വേണ്ടി ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് പവിഴമല്ലി പൂ ഉറങ്ങി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, വഴിയോര കാഴ്ചകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഷിബു ചക്രവർത്തി വരികളെഴുതി, എസ് പി വെങ്കടേഷിന്റെ ഈണത്തിൽ നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്ര ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്നാൽ ഈ പാട്ട് കേൾക്കാം ആർക്കു വേണ്ടി? നമ്മുടെ അജയമണി ചേട്ടന് വേണ്ടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുനാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് പഴനിമല മുരുകൻ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ മിഥുൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിഥുന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പേര് പറയുകയാണെങ്കിൽ, നരസിംഹം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചനയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സാർ ഈണം നൽകി, എം ജി ശ്രീകുമാർ സാർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. സഹോദരങ്ങൾ ചേർന്ന് അത്ഭുതം സൃഷ്ടിച്ച ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ ആർക്കു വേണ്ടി? നമ്മുടെ മിഥുന് വേണ്ടി. സോ അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290907429042919090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906. 9526690909090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് ജോയിനിങ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം, ഞാൻ രാംജി ആണ്.
0: രാംജി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: മഴയൊക്കെ ഉണ്ടോ? കുറച്ച് വെയിലുണ്ടല്ലേ. ഈ മഴയും കാലാവസ്ഥയും ചോദിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് എന്ത് നടക്കുന്ന അറിയത്തില്ല.
1: അതുകൊണ്ടാണ്.
0: ശരി ശരി, ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ആയിട്ടിരിക്കുന്നു. കുറച്ച് ജലദോഷം ഉണ്ട്, കുഴപ്പമില്ല. ശരി, അപ്പഴേ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് പറയാൻ കാര്യം? തീർച്ചയായിട്ടും എല്ലാവരുടെയും നോട്ടത്തിൽ എനിക്ക് തോന്നുന്നു അത് തന്നെ കറക്റ്റ് ആയിരിക്കും. കാരണം അത്രത്തോളം സോൾഫുൾ ആയ സിംഗിങ് ആണ് സിദ്ധാർത്ഥ് ചേച്ചി പാടിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ആ പാട്ട്, അതുകൊണ്ടാണ് ആ പാട്ട് വേണ്ടത് അല്ലേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: എല്ലാവർക്കും
0: വേണ്ടി. ഓക്കെ, അപ്പൊ പിന്നെ എന്താ പരിപാടി? ചുമ്മാ പാട്ട് കേട്ടിരിക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് പുലരിപ്പ് പോളിച്ചിരിക്കും എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയ്ക്ക് വേണ്ടി സുജീഷ് ഹരിയുടെ വരികൾക്ക് വിശ്വജിത് ഈണം നൽകി മലയാളത്തിന്റെ സ്വന്തം പാട്ടുകാരി സിതാര കൃഷ്ണകുമാർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ രാംജിക്ക് വേണ്ടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ്കുമാറാണ്. ഹായ് ആശ്രയ, എനിക്ക് അനുരാഗ വിലോചനനായി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ രാജ്കുമാർ ചേട്ടൻ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാജ്കുമാർ ചേട്ടന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2009 റിലീസ് ചെയ്ത നീലത്താമര എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി നമ്മുടെ സ്വന്തം ശ്രേയാ ഘോഷാലും ശ്രീകുമാർ വക്കീലും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ രാജ്കുമാറിന് വേണ്ടി എൻ്റെ കാസറ്റ് കഫേയിലൂടെ. എൻ്റെ ഉത്സവം നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. എൻ്റെ ഉത്സവം വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490-90 9526690-0. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
0: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9,00,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29th സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29th പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3rd മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 കൊല്ലപ്പെടുകയും 40 പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ഒന്നാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
3: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യപ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 ലക്ഷവും അഫ്ഗാനിസ്ഥാനിൽ 23 ലക്ഷവും ശ്രീലങ്കയിൽ 13 ലക്ഷവും ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29th സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സമയം എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ്

എന്നാണ് നമ്മുടെ സൂരജ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും സൂരജിന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസ്റ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആടുപുലിയാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് രതീഷ് വേഗ ഈണം നൽകി നമ്മുടെ സ്വന്തം ജയേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ ആർക്ക് വേണ്ടി, നമ്മുടെ സൂരജിന് വേണ്ടി കാസറ്റ് കഫിയിലൂടെ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫിയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291 9090 എന്നെ ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9526690 90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yasit Coffee. Yasit Coffee. Ivide ishtam pole vaattu. Ishtam pole vaattu.

0: യെസ് അടിപൊളി ആട്ടം സിനിമയ്ക്ക് വേണ്ടി ജയേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ട് കൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് ജോയിനിങ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, അപ്പോൾ കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിൽ ഫ്രം സൗദിയാണ് കേട്ടോ. പ്ലീസ് പ്ലേ ദിസ് സോങ് പടകാളി ചണ്ടി ചങ്കരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി പാട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അജിലിന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1992 റിലീസ് ചെയ്ത യോധ എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് റഹ്മാൻ സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടനും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് തകർത്ത് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അജിലിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മുബാറക്കാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കിന്ന് മെഹബൂബ എന്ന അടിപൊളി പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ മുബാറക് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാലും മുബാറക്കിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ KGF 2 എന്ന സിനിമയ്ക്ക് വേണ്ടി സുധാംശുവിൻ്റെ വരികൾക്ക് ദ ഗോഡ് രവി ബസ്രൂർ ഈണം നൽകി അനന്യ ഭട്ട് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം ടു ദ നമ്പർ 0474-291-9090-974-29190-90. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ ടു ദ നമ്പർ 9526490-90 9526-690-90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ജയിക്കണമേ. പടകാളി ചങ്കി ചങ്കരി പോക്കിലി മാർഗിലി ഭഗവതി അടിയനിൽ അയ്യോടി മിസ്ത്രി കണിയണമേ.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Yes, KGF 2 എന്ന ബ്രഹ്മാണ്ട സിനിമയിലെ ഒരു റൊമാൻറ്റിക് സോങ് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുണ്ട്. എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം.
0: ഇതാരാ സംസാരിക്കുന്നത്? എന്തെങ്കിലും വിഷമം എന്തെങ്കിലും ഉണ്ടോ? സൗണ്ട് ഒക്കെ ഭയങ്കര അടഞ്ഞൊരു പേടിച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ.
1: ഓക്കെ,
0: മക്കളെന്ന് പറയുമ്പോ അംഗനവാടിയിലെ കുട്ടികളാണല്ലേ? ഓക്കെ, കൊച്ചുകുട്ടികള് പാടി ഉറക്കിയിരിക്കുന്ന സമയമാണോ? ഓക്കെ, ഭക്ഷണം കഴിഞ്ഞു കൊടുത്തെ?
1: കഴിച്ചില്ല.
0: അതെന്താ മക്കളുടെ കൂടെ കഴിക്കാത്ത ഭക്ഷണം? ഓക്കെ, ശരി ശരി. അപ്പഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് മോനുണ്ട്, ചേട്ടനുണ്ട്, ഒരു മോളും.
0: ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഈ അങ്ങനെ ജീവിതം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഈ കൊച്ചുമക്കളെയൊക്കെ ഈ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ആക്ച്വലി ഈ നമ്മള് കൊച്ചുമക്കളെയൊക്കെ എങ്ങനെ അവരെ മുൻപോട്ട് കൊണ്ടുവന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും. അവരുടെ അമ്മ കഴിഞ്ഞാൽ സെക്കൻഡ് മദറാണ്, അടുത്ത അമ്മ ചേച്ചിയാണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഇമോഷണലി നമുക്ക് എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങ് മാറിപ്പോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ ഈ അംഗനവാടിയിലൊക്കെ പണ്ടത്തെ പോലെ ഈ ഉപ്പുമാവൊക്കെ ഉണ്ടോ? ഇതെന്താണിത്? റെസ്റ്റോറന്റിലെ മെനുവോ? നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്
1: ഓരോ മെനു ആണ് മോനെ, അതേപോലെ ആഹാരം നമ്മൾ കൊടുക്കണം.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: പാല്, മുട്ട.
0: നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റേ പാലും മുട്ട അല്ലെങ്കിൽ എന്താണ് വൈകിട്ടൊരു ഉപ്പുമാവ് ഇതെല്ലാം നമ്മൾ ഒതുക്കിയായിരുന്നല്ലേ? അത്രേ ഉള്ളായിരുന്നു. ഇപ്പൊ എന്തൊക്കെയാണല്ലേ കുട്ടികളുടെ ഭാഗ്യം, അതുപോലെ തന്നെ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി അവർക്ക് പോഷകം വേണം അല്ലേ?
1: തീർച്ചയായിട്ടും,
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും മുൻപോട്ട് സന്തോഷമായിട്ട് പോവാണ്. അപ്പൊ ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്? അതെ അതെ, അതൊക്കെ അറിയാമോ?
1: ഓക്കെ,
0: ശരി ശരി. ഇപ്പൊ പത്തിൽ ജോയിൻ ചെയ്തു. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അപ്പം അപ്പൊ ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്? അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ഓക്കെ, അപ്പം ഈ പാട്ട്
1: ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്.
0: ആർക്ക് വേണ്ടിയിട്ടാണ്?
1: കൊച്ചു ഗ്രാമോട്ടിലെ സുധർമ്മ ചേച്ചിക്ക് വേണ്ടി.
0: സുധർമ്മ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും സുധർമ്മ ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്തായിരുന്നായിരിക്കും കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് കദളി വാഴക്കയ്യിൽ നിന്ന് മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1960 റിലീസ് ചെയ്ത ഉമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭാസ്കര മാഷിൻ്റെ വരികൾക്ക് ബാബുരാജ് മാസ്റ്റർ ഈണം നൽകി ജിക്കി പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ കാസറ്റ് കഫിയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദ്യമാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് മെയ് മാസം മനസ്സിനുള്ളിൽ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ ആദ്യ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടു രാജാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷട്ടൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സാർ ഈണം നൽകി സുജാത ചേച്ചിയും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടിയ ഒരു അടിപൊളി റൊമാൻറ്റിക് സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ രണ്ട് പാട്ടും കേൾക്കാൻ ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വെൽക്കം ടു ദ നമ്പർ 0474 2919 0 4 7 4 2 9 1 9 0 0 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ ടു ദ നമ്പർ 9526490 9 0 9 0 9 5 2 6 6 4 9 0 9 0. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
2: മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പൊ എന്താണത്, ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുണ്ട്. എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഇത് മോഹൻ ബി വർക്കി ചേട്ടനാണ് വിളിക്കുന്നത്, കോട്ടംകുളിയിൽ നിന്ന്.
0: ഓക്കെ മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇവിടെ വിശേഷം പ്രത്യേകിച്ച് നല്ല വിശേഷങ്ങളാണ്. മഴ ഇങ്ങനെ പെയ്യുക പോവുക, ചൂട് ഭയങ്കരമാണ്.
0: ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ?
1: സൗണ്ടോ?
0: ആ, റേഡിയോയുടെ സൗണ്ട്. ഓക്കെ ശരി, എന്നാലും ഉണ്ടല്ലോ സൗണ്ട്.
1: ഉണ്ടോ? എന്നാ ഒന്നുകൂടെ ചൂട് കുറയ്ക്കാം.
0: ആ, ഫോണിൽ സംസാരിക്കേ, ഫോണിൽ സംസാരിക്കേ.
1: ഹലോ.
0: ആ ഓക്കെ ശരി. അപ്പോഴേ മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുക, ഭയങ്കര ചൂട്. ആ ചൂട് എന്ന് പറഞ്ഞാൽ 35 ഡിഗ്രിയോളം ഉണ്ട്.
0: ശരി, അപ്പൊ എന്താ വീട്ടിൽ പരിപാടി? ഇന്ന്
1: പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഒരു മരണം ഉണ്ടായിരുന്നു, അവിടെ വരെ പോയിട്ട് വന്നു, കേറി ഇങ്ങനെ ഇരിക്കുവാണ്.
0: ശരി ശരി. അപ്പൊ എന്താ ഭക്ഷണം വീട്ടില്?
1: ഭക്ഷണം സാധാരണ ഭക്ഷണമേ ഉള്ളു ഇന്ന്.
0: സാധാരണ ഭക്ഷണം എന്താ?
1: ആ, നാളെ ഒരു കല്യാണം ഒക്കെ ഉണ്ട്, അപ്പൊ അതിനുകൊണ്ട് സാധാരണ ഭക്ഷണമായി.
0: ഓക്കെ, കല്യാണം ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇന്ന് നോർമൽ ഫുഡാണോ?
1: ആ, നോർമൽ ആയിട്ടാണ് ഇന്ന്.
0: ഓക്കെ ശരി. അപ്പഴേ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എത്ര വയസ്സായി?
1: 75.
0: ഓ, പ്രായം ഭയങ്കര കുറവാണല്ലോ, എന്തിനാ നാണിക്കുന്നത്? ആ, പ്രായമൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നില്ലല്ലോ. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാ പറയുന്നത്. അതെ അതെ, അതെന്താ സംശയം? അതിലെന്താ അത്ര സംശയം?
1: ഇനി ആ മരണത്തിന് പോയപ്പോ MLA വരെ ഉണ്ടായിരുന്നു, അദ്ദേഹം പറയുന്നത് കൊച്ചു പയ്യനായി പോയല്ലോ.
0: ഓക്കെ, അപ്പൊ എന്നും അതുപോലെ ഇരിക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് ഭാര്യയിലെ പെരിയാറേ പെരിയാറേ എന്നുള്ള പാട്ട്.
0: പെരിയാറേ പെരിയാറേ എന്ന പാട്ടല്ലേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: ഡെഡിക്കേഷൻ നിങ്ങളെ ആശ്രയാനേന്ദിലെ എല്ലാവർക്കും, എനിക്കും.
0: ഓക്കെ,
1: കേൾക്കുന്ന എല്ലാവർക്കും,
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും FM-ലെ എല്ലാവർക്കും വേണ്ടിയും പിന്നെ ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ മോഹൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് പെരിയാറേ പെരിയാറേ എന്ന മനോഹരമായ എവർഗ്രീൻ സോങ് ആണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1962 റിലീസ് ചെയ്ത ഭാര്യ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിന്റെ വരികൾക്ക് ദേവരാജമ ക്ഷീണം നൽകി AM രാജസാർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആർക്ക് വേണ്ടി? നമ്മുടെ മോഹൻ ചേട്ടന് വേണ്ടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പൊന്നു ആണ് കേട്ടോ. ഹായ് ആശ്രയ FM, ഐ എം പൊന്നു ഫ്രം കൊല്ലം. ഈ സോങ് വെച്ച് തരുമോ? അമ്മ മഴക്കാറിന് അമ്മയ്ക്കും അമ്മാമയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ പൊന്നു പറഞ്ഞിരിക്കുന്നത്. സോ പൊന്നുവിന് വേണ്ടി, പൊന്നുവിൻ്റെ അമ്മയ്ക്കും അമ്മാമയ്ക്കും വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മാടമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചനയുടെ വരികൾക്ക് ജയചന്ദ്രൻ സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസടൻ പാടിയ ഒരു മനോഹരമായ ഇമോഷണൽ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം ഇതുപോലെ ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ ടു ദ നമ്പർ 9526490090. 9526690090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് ഭാര്യ എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഐശ്വര്യ. എനിക്ക് മല്ലു സിംഗ് എന്ന മൂവിയിലെ കാക്കാമലയിലെ എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്നാണ് നമ്മുടെ ഐശ്വര്യ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐശ്വര്യയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, മല്ലു സിംഗ് എന്ന സിനിമയ്ക്ക് വേണ്ടി രാജീവ് ആര്യങ്ങളുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സാർ ഈണം നൽകി അലക്സ് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ആർക്ക് വേണ്ടി? ഐശ്വര്യയ്ക്ക് വേണ്ടി. എൻ്റെ ഉത്സവം എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധവാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കിന്ന് ഉറുമിയിലെ ആരാന്നേ ആരാന്നേ എന്ന പാട്ട് പ്ലേ ചെയ്യുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മാധവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഉറുമി എന്ന സിനിമയ്ക്ക് വേണ്ടി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖൻ സാർ ഈണം നൽകി ദീപക് ദേവിൻ്റെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖർ സാറിൻ്റെ വരികൾക്ക് ദീപക് ദേവ് ഈണം നൽകി നമ്മുടെ ജോബ് കുര്യനും റീതയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ ആർക്ക് വേണ്ടി? നമ്മുടെ മാധവിന് വേണ്ടി. സോ അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകുന്നതിനുള്ള ടൈമാണ്. സോ ഈ വീക്കിൽ നിന്ന് കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട ടൈമാണ് കേട്ടോ. സോ ആ ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ്. ആ ഒരു ലക്കി വിന്നർ ഈസ് യെസ് ദീപ ചേച്ചിയാണ് ആ ഒരു ലക്കി വിന്നർ. കൺഗ്രാറ്റ്സ് ദീപ ചേച്ചി. ചേച്ചിയിൽ നിന്ന് കരളയെ നിൻ കൈ പിടിച്ചാൽ എന്ന പാട്ട് ചോദിച്ച് വിളിച്ച മെസ്സേജ് ചെയ്ത ചേച്ചിയാണ് ദീപ ചേച്ചി കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. നമ്മുടെ ചേച്ചിയെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ചേച്ചി കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കാസറ്റ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ കാസറ്റ് കഫേയിൽ ഇനിയും ഒരുപാട് പാട്ടുകളും എന്താണ് ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. ഇനി കൃത്യം മൺഡേ 12 മണിക്ക് നിങ്ങൾക്ക് കാസറ്റ് കഫേയിൽ വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. എനിവേ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. സോ യു ആർ ലിസണിംഗ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

അവസ്ഥകളിൽ സ്വന്തം മക്കളാൽ തന്നെ തെരുവിലേക്കോ മറ്റും വലിച്ചെറിയപ്പെടുന്ന അച്ഛനമ്മമാർ. കണ്ണിലെ കാഴ്ച മങ്ങുമ്പോഴും തൊലി ചുക്കിച്ചുളിയുമ്പോഴും ആ മിഴികൾ എപ്പോഴും കാത്തിരിക്കുന്നത് തന്നെ ഉപേക്ഷിച്ചു പോയ മക്കൾ എന്നെങ്കിലും ഒരു നാൾ തന്നെ തേടി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആ കാത്തിരിപ്പിന്റെ വേദന എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇനിയുമുണ്ട് ഒരു കൂട്ടർ സ്വന്തം പേരോ വിലാസമോ ഓർമ്മയില്ലാതെ, താൻ ആരാണെന്ന് പോലും അറിയാതെ തെരുവുകളിൽ അലയുന്ന മാനസിക നില തെറ്റിയ കുറേയധികം മനുഷ്യർ. വിശപ്പറിയാതെ വെയിലും മഴയും അറിയാതെ അവരങ്ങനെ നടക്കുകയാണ്. ലോകത്തിന്റെ കണ്ണിൽ അവർ വെറും ഭ്രാന്തന്മാരായിരിക്കാം. എന്നാൽ അവർക്കും നഷ്ടപ്പെട്ടത് സ്വന്തം വീടും കുടുംബവും സ്നേഹവും ഒക്കെ തന്നെയാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, വേദനിക്കുന്നവർ, ഇനി തനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നവർ, അവർക്കെല്ലാം മുന്നിൽ അടഞ്ഞ വാതിലുകൾ മാത്രമേ ഉള്ളൂ എന്ന് നാം കരുതിയേക്കാം. എന്നാൽ അവിടെയാണ് സ്നേഹം ഒരു മഹാത്ഭുതമായി മാറുന്നത്. എവിടെയെല്ലാം മനുഷ്യർ നിസ്സഹാരായി ഒറ്റപ്പെടുന്നുവോ അവിടെയെല്ലാം അവർക്കായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഒരിടമുണ്ട്. ഭൂമിയിൽ ആരുമില്ലാത്തവർക്ക് താങ്ങും തണലുമാകാൻ ഈ പറഞ്ഞ ഒറ്റപ്പെട്ടു പോയവരെ മുഴുവൻ നെഞ്ചോട് ചേർത്ത് കാത്തു സൂക്ഷിക്കാൻ ഭൂമിയിൽ ഒരു സ്വർഗ വീടുണ്ട്. അതാണ് ആശ്രയ സങ്കേതം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതം എന്ന ഈ സ്വർഗ വീട്ടിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും കൂടുതൽ ജീവൻ തുടിക്കുന്ന ഒരിടമുണ്ട്. അതാണ് ആശ്രയ ശിശുഭവൻ. 18 വയസ്സ് വരെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സ്നേഹക്കൂടാണ് ഈ ശിശുഭവൻ. ലോകം കാണും മുൻപേ, അല്ലെങ്കിൽ ജനിച്ചു വീണ നിമിഷം തന്നെ, തെരുവോരങ്ങളിലും ആശുപത്രി വരാന്തകളിലും ഉപേക്ഷിക്കപ്പെട്ടു പോയവർ, വിധിയുടെ ക്രൂരതയാൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് തനിച്ചായി പോയവർ, അങ്ങനെ അനാഥത്വത്തിന്റെ കണ്ണുനീർ കുടിച്ചാണ് ആ കുഞ്ഞുങ്ങളിൽ പലരും ഇവിടെ എത്തുന്നത്. പക്ഷേ ആശ്രയയുടെ പടി കടന്നെത്തുന്ന ആ നിമിഷം മുതൽ അവർ അനാഥരല്ല. അവർക്കവിടെ കിട്ടുന്നത് നഷ്ടപ്പെട്ടു പോയെന്ന് അവർ കരുതിയ ആ വലിയ ലോകമാണ്. ശിശുഭവനിലേക്ക് ഒന്ന് ചെന്നു നോക്കിയാൽ നമുക്ക് കാണാം, മുറ്റത്ത് കളിച്ചിരികളുമായി ഓടി നടക്കുന്ന ആ കുരുന്നുകളെ. അവരുടെ മുഖത്തെ ആ നിഷ്കളങ്കമായ പുഞ്ചിരി കണ്ടാൽ ആരും ഒന്ന് നിന്നുപോകും. ആ പുഞ്ചിരിക്ക് പിന്നിൽ ആശ്രയയിലെ ഒട്ടേറെ പ്രവർത്തകരുടെ അക്ഷീണമായ സ്നേഹവും കരുതലുമുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ അവരെ ചേർത്തു പിടിക്കുന്ന, അവർക്ക് ചോറുവാരി നൽകുന്ന, അവരുടെ മുടി പിന്നിക്കെട്ടി പൊട്ടുകുത്തി സ്കൂളിലേക്ക് യാത്രയാക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യർ. രാത്രികളിൽ അവർക്ക് പേടിയാകുമ്പോൾ പാട്ടുപാടി ഉറക്കാൻ, അവരുടെ സങ്കടങ്ങളിൽ കണ്ണുനീർ തുടയ്ക്കാൻ എപ്പോഴും ഈ പ്രവർത്തകർ അവർക്കൊപ്പമുണ്ട്. വാസ്തവത്തിൽ അവരിലെ അമ്മമാരെയും അച്ഛന്മാരെയുമാണ് ആ കുഞ്ഞുങ്ങൾ അവിടെ കാണുന്നത്. ആശ്രയ ശിശുഭവൻ എന്ന് പറയുന്നത് ഒരു വിദ്യാലയമാണ്, ഒരു കലാശാലയാണ്. ആ കുഞ്ഞുങ്ങളെ കേവലം താമസിപ്പിക്കുകയോ ഭക്ഷണം നൽകുകയോ മാത്രമല്ല ആശ്രയ സംഗീതം ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകി നാളെയുടെ കരുത്തുറ്റ പെൺകുട്ടികളായി അവരെ വളർത്തിയെടുക്കുകയാണ്. പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾക്കപ്പുറം ജീവിതത്തിന്റെ പാഠങ്ങളും അവർ അവിടെ നിന്ന് പഠിക്കുന്നു. പാടാനും നൃത്തം ചെയ്യാനും ചിത്രങ്ങൾ വരയ്ക്കാനും കളിസ്ഥലങ്ങളിൽ ഓടിത്തിമിർക്കാനും അവർക്കിന്ന് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഉള്ളിലെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെ കണ്ടെത്തി അതിന് നിറം നൽകാൻ പുതിയ കാലത്തിന്റെ എല്ലാ സാധ്യതകളും ആശ്രയ അവർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇന്നലകളിൽ പുറത്തെ ഇരുളിലേക്ക് നോക്കി ഭയന്നിരുന്ന ആ കുഞ്ഞിക്കണ്ണുകളിൽ ഇന്ന് നാളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളാണ് തിളങ്ങുന്നത്. ആകാശത്തോളം പറന്നുയരാൻ കൊതിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് യാതൊരു വിവേചനവുമില്ലാതെ സ്വന്തം ചിറകുകൾ നൽകി ചേർത്തു പിടിക്കുകയാണ് ആശ്രയ ശിശുഭവൻ. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിന്റെ പകൽ മുഴുവൻ വെയിലേറ്റ് നടന്ന് സായാഹ്നത്തിൽ അല്പമൊന്ന് വിശ്രമിക്കാൻ കൊതിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ആശ്രയ സങ്കേതത്തിൽ. ഒരു നോക്ക് കാണാനോ ഒരു തുള്ളി വെള്ളം നൽകാനോ സ്വന്തം ചോരയിലുള്ളവർ ആരുമില്ലാതെ പോയ നമ്മുടെ സ്വന്തം അച്ഛനമ്മമാർ തങ്ങളുടെ യൗവനം മുഴുവൻ മക്കൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കി ഒടുവിൽ വാർദ്ധക്യത്തിന്റെ അവശതകളിൽ സ്വന്തം വീടുകളിൽ നിന്ന് പടിയിറക്കപ്പെട്ടവരാണ് ഇതിൽ പലരും. പക്ഷേ ആശ്രയയുടെ ഈ മുറ്റത്തെത്തുമ്പോൾ ആ ചുളിവ് വീണ മുഖങ്ങളിലെ സങ്കടങ്ങളെല്ലാം പതിയെ മാഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. കാരണം അവർക്കിതൊരു സ്നേഹം നിറഞ്ഞ വലിയ തറവാടാണ്. ഇവിടുത്തെ പ്രവർത്തകരെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല. വാർദ്ധക്യത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളോടും കൂടി എത്തുന്ന ഈ മനുഷ്യരെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെയാണ് അവർ നെഞ്ചോട് ചേർക്കുന്നത്. സമയത്തിന് മരുന്ന് നൽകിയും സ്നേഹത്തോടെ അവരെ കുളിപ്പിച്ചൊരുക്കിയും ഈ പ്രവർത്തകർ അവർക്ക് പകരുന്നത് നഷ്ടപ്പെട്ടു പോയ മക്കളുടെ സ്നേഹം തന്നെയാണ്. എല്ലാറ്റിനുമുപരി അവർക്ക് പറയാനുള്ള പഴയകാല കഥകൾ കേൾക്കാൻ, അവരുടെ സങ്കടങ്ങളിൽ ഒന്ന് കാതോർക്കാൻ ഈ പ്രവർത്തകർ എപ്പോഴും അവർക്കരികിലുണ്ട്. ആ ഒരു കരുതൽ മതിയാകും ഏതൊരു വാർദ്ധക്യത്തിനും ശാന്തമായി ഉറങ്ങാൻ. ആശ്രയ സങ്കേതത്തിൽ ഒഴിവു സമയങ്ങളിൽ കൊച്ചു കൊച്ചു കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും പുസ്തകങ്ങൾ വായിക്കാനും അവിടുത്തെ അന്തേവാസികൾ സമയം കണ്ടെത്താറുണ്ട്. വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് പഴയ നാടൻ പാട്ടുകൾ പാടുമ്പോഴും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അവർ പരസ്പരം പകരുന്നത് വലിയൊരു ഊർജമാണ്. ഓണവും വിഷുവും പോലുള്ള വിശേഷ ദിവസങ്ങളിൽ സ്വന്തം വീടുകളേക്കാൾ വലിയൊരു ആഘോഷമാണ് ആശ്രയ സങ്കേതത്തിൽ നടക്കുന്നത്. പരസ്പരം താങ്ങായും തണലായും തമാശകൾ പറഞ്ഞും ചിരിച്ചും ബാക്കിയുള്ള ജീവിതം ഏറ്റവും മനോഹരമായി എങ്ങനെ ജീവിക്കാമെന്ന് ഈ സ്വർഗ വീട്ടിലെ അന്തേവാസികൾ ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. വാർദ്ധക്യമെന്നത് ഒരു ശാപമല്ലെന്നും സ്നേഹിക്കാൻ ആളുണ്ടെങ്കിൽ അതൊരു മനോഹരമായ അനുഭവമാണെന്നും ആശ്രയ സങ്കേതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
2: ഇപ്പൊ നമ്മുടെ ഇവിടെ മെയിനായിട്ട് ഇവിടെ ആൾക്കാരെ എടുക്കുക എന്ന് പറയുന്ന തെരുവിൽ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുമ്പം അവരെ സ്വന്തക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ട പല ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ പോലീസുകാരാണ് മെയിനായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഇൻഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഈ തെരുവോലങ്ങളെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ ഒരു സംരക്ഷണ രീതിയിലായിട്ട് നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട എല്ലാം, അവർക്ക് ട്രീറ്റ്മെന്റ് ആയാലും ഫുഡ് ആയാലും നല്ലൊരു ഷെൽട്ടർ തന്നെയാണ് നമ്മളിവിടെ അവർക്ക് നൽകുന്നത്. പല ആൾക്കാരും ഇവിടെ കൊണ്ടുവരുന്നവരുണ്ട്, പക്ഷെ അവരെ ഒരിക്കലും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. അവരെ ഉറ്റവരെ കാണുന്നവർക്ക് ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആരും വലിയ രീതിയിൽ അതിനുള്ള റെസ്പോൺസ് ചെയ്യാറില്ല. കാരണം ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിച്ചത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ സാറിന്റെ ആയാലും അമ്മിനിയന്റെ ആയാലും പോലും അവർ നല്ല രീതിയിലുള്ള സംരക്ഷണമാണ് ഇവിടെ നൽകുന്നത്.
1: ശരിക്കും ആരോരുമില്ലാത്തവർക്ക് പ്രകൃതി ഒരുക്കിയ ഏറ്റവും വലിയ തണൽ മരം തന്നെയാണ് ആശ്രയ സംഗീതം എന്ന ഈ സ്നേഹഭവനം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെയെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതം എന്ന ഈ സ്നേഹഭവനത്തെ, 2000 വരുന്ന ഈ വലിയ കുടുംബത്തെ രാവും പകലും താങ്ങി നിർത്തുന്നത് ഒരു കൂട്ടം മനുഷ്യരുടെ അർപ്പണബോധമാണ്. അവരെ വെറും ജോലിക്കാരെന്ന് വിളിക്കാൻ കഴിയില്ല, മറിച്ച് ഈ സ്വർഗ വീട്ടിലെ കാവൽ മാലാഖമാരാണ് അവർ. രോഗികൾക്കിടയിൽ വേദനിക്കുന്നവർക്ക് കാവലിരിക്കുന്ന ഇവിടുത്തെ നഴ്സുമാരെയും മരുന്ന് നൽകുന്നവരെയും ഒന്ന് കാണണം. ഒരു മടുപ്പുമില്ലാതെ സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവർ നൽകുന്ന ഓരോ മരുന്നും ഇവിടുത്തെ അന്തേവാസികൾക്ക് അമൃതാണ്. ആതുര സേവനത്തിന്റെ ആശ്വാസം നൽകുന്ന കൈകളാൽ അവരെ ഉണക്കുന്നത് ശരീരത്തിലെ മുറിവുകൾ മാത്രമല്ല, ആഴമേറിയ മനസ്സിന്റെ മുറിവുകൾ കൂടിയാണ്. ഇവർക്കൊപ്പം അക്ഷീണം പ്രയത്നിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. MSW പോലുള്ള സാമൂഹിക സേവന പഠനങ്ങൾ പൂർത്തിയാക്കി വലിയ ശമ്പളമുള്ള മറ്റു ജോലികൾക്ക് പോകാതെ ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഓടിയെത്തിയ കുറച്ചധികം മനുഷ്യർ. ഈ അന്തേവാസികളുടെ ഒറ്റത്തോടിനും വഴികാട്ടുകളുമാണ് അവർ. ചേർത്തു പിടിച്ച് അവർ നൽകുന്ന ആത്മവിശ്വാസവും സങ്കടങ്ങൾ കേൾക്കാനുള്ള അവരുടെ മനസ്സുമാണ് പലരുടെയും ഉള്ളിലെ ഭാരങ്ങൾ ഇല്ലാതാക്കി പുതിയ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു നടത്തുന്നത്.
2: ഇപ്പൊ നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ ആൾക്കാരെ എടുക്കുക എന്ന് പറയുന്ന തെരുവിൽ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുമ്പം അവരെ സ്വന്തക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ട പല ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ പോലീസുകാരാണ് മെയിൻ ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഇൻഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഈ തെരുവോലങ്ങളെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ ഒരു സംരക്ഷണ രീതിയിലായിട്ട് നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട എല്ലാം, അവർക്ക് ട്രീറ്റ്മെന്റ് ആയാലും ഫുഡ് ആയാലും നല്ലൊരു ഷെൽട്ടർ തന്നെയാണ് നമ്മൾ ഇവിടെ അവർക്ക് നൽകുന്നത്. പല ആൾക്കാരും ഇവിടെ കൊണ്ട് വരുന്നവരുണ്ട്, പക്ഷെ അവർ ഒരിക്കലും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. അവരെ ഉറ്റവരെ കാണുന്നവർക്ക് ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആരും വലിയ രീതിയിൽ അതിനുള്ള റെസ്പോൺസ് ചെയ്യാറില്ല. കാരണം ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിച്ചത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ സാറിന്റെ ആയാലും മിനിയാന്റെ ആയാലും പോലും അവർ നല്ല രീതിയിലുള്ള സംരക്ഷണമാണ് ഇവിടെ നൽകുന്നത്.
1: അനാഥത്വത്തിന്റെ വേദനകളിലേക്ക് ദൈവം നേരിട്ടിറങ്ങി വന്നതുപോലെയാണ് ഇവർക്ക് ജോസാർ. അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയിൽ നിന്നാണ്, വറ്റാത്ത കരുണയിൽ നിന്നാണ് ഈ സ്വർഗ വീട് പിറവിയെടുക്കുന്നത്. സ്വന്തം ജീവിതം തന്നെ ആരോരുമില്ലാത്തവർക്കായി ഒഴിഞ്ഞുവെച്ച ആ വലിയ മനുഷ്യന്റെ സ്നേഹവും കരുതലുമാണ് ആശ്രയ സംഗീതത്തിന്റെ ഓരോ സ്പന്ദനത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. ഒരൊറ്റ മനുഷ്യന്റെ നന്മ എത്രത്തോളം പേർക്ക് ജീവവായു ആകുന്നു എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് കലേപുരം ജോസാർ. വാക്കുകൾക്ക് അതീതമാണ് ആശ്രയ സംഗീതം എന്ന ഈ സ്വർഗ വീട്. സ്നേഹിക്കാൻ ആരുമില്ലെന്ന തോന്നലിൽ നിന്ന് ഞങ്ങളുണ്ട് കൂടെ എന്ന വലിയ വാഗ്ദാനത്തിലേക്കുള്ള ദൂരമാണ് ആശ്രയ. ആശ്രയ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കാം വരും അധ്യായങ്ങളിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് നയൻറ്റിയിലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: ചേച്ചി അറിഞ്ഞില്ലേ നമ്മളെ റേഡിയോയിൽ എടുത്തുന്ന
1: റേഡിയോയില
0: അതേനെ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ എഫ് 90 എത്തി വേഗം റെഡി ആയിക്കോ
1: ഏത് നമ്മൾ പൊളിക്കും കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ എഫ് 90
0: പെണ്ണരങ്ങ്
1: എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: പെണ്ണരങ്ങ് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തി നിൽക്കുന്നത് സദാനന്ദപുരം ഉഗ്രൻ മുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കുടുംബശ്രീയാണ്. കുടുംബശ്രീയുടെ പേര് നിർഭയ എന്നാണ്. നിർഭയ എന്നാണ് കുടുംബശ്രീയുടെ പേരെങ്കിലും ചില മുഖങ്ങളിൽ ഒരു ഭയം ഞാൻ കാണുന്നുണ്ട്. ആ ഭയം പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം മാറുമെന്നുള്ളതാണ് എനിക്ക് അറിയാനുള്ളത്. ഇത് ശരിക്കും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളുള്ള ഒരു കുടുംബശ്രീയാണ്. 11 പേരാണ് അവർ ടോട്ടൽ അംഗങ്ങളുള്ളത്. എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതിനകത്ത് ഒരു 6-7 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞു ഫാമിലിയിലോട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സാധാരണ പെണ്ണരങ്ങ് വലിയ വലിയ ഫാമിലികളിലോട്ടാണ് പോണത്. കാരണം ഒരു വീട്ടിലൊക്കെ നിറച്ചിങ്ങനെ ഹാള് നിറയെ ഇരിക്കാനായിട്ട് ഒരു 15 പേര് 20 പേരൊക്കെയുള്ള കുടുംബശ്രീ യൂണിറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനൊക്കെ ഒരു ചെറിയ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ 4 പേരുള്ള ഈ ഒരു കുടുംബശ്രീയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോ വ്യക്തികളെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് വഴികാട്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്ത് തന്ന, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എല്ലാവരെയൊക്കെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെക്രട്ടറിയാണ് കേട്ടോ. അപ്പൊ മഞ്ജു ചേച്ചിയാണ്. മഞ്ജു ചേച്ചി ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു ഇന്നിപ്പോ ആള് കുറവാണ്, എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊന്ന് കൂടാം, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് നമ്മുടെ ആശ്രയ FM 90 ആപ്ലിക്കേഷനും ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത് പ്ലേ ചെയ്തതും മഞ്ജു ചേച്ചി തന്നെയാണ്. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ചേച്ചി ഇപ്പൊ എത്ര വർഷമായി കുടുംബശ്രീയില്?
1: 3 വർഷം.
0: എന്താ പറയാനുള്ളത് നമ്മുടെ നിർഭയയെ പറ്റി?
1: നിർഭയ നല്ല പേരോട് തന്നെ കുഴപ്പമില്ലാത്ത കുടുംബശ്രീയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോ ഇങ്ങനെ വരാൻ കാരണം നമ്മള് കഴിഞ്ഞ ഇന്നത്തെ കുറച്ച് കല്യാണങ്ങള് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആളുകൾ പോയതുകൊണ്ടാണ്. സാധാരണ വലിയ അതായത് അടി വഴക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുമയോട് പോകുന്ന ഒരു കുടുംബശ്രീയാണ്. പിന്നെ പറയാനുള്ളത് പിന്നെന്താ, പ്രത്യേകിച്ച് കുടുംബശ്രീയെ പറ്റി ഇത് തന്നെയാണ്, നല്ല രീതിയിൽ നടന്നു പോകുന്നത്.
0: ഈ 3 വർഷമായിട്ട് സെക്രട്ടറി തന്നെയാണോ?
1: ഇപ്പൊ 2 തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഞാൻ തന്നെയാണ് സെക്രട്ടറി.
0: ഇനിയിപ്പോ 3-4 തവണയൊക്കെ നടക്കുമ്പോഴും സെക്രട്ടറി ആവാനുള്ള സാധ്യത ഉണ്ടോ?
1: അതറിയത്തില്ല. ഇനി അംഗങ്ങളുടെ അവര് പറയട്ടെ. ഇപ്രാവശ്യം അവരോട് ചോദിച്ചപ്പോ അവർക്ക് കുഴപ്പമില്ല, ഞാൻ തന്നെ നിക്കുന്ന അവര് പൂർണ്ണ അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മാറാം എന്നൊരു സജഷൻ പറഞ്ഞത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticket and visa mini mithamaya nirakkil. Campus Travels Kottarakara. Contact 9958731115. Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: എണ്ണത്തിൽ കുറവാണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട് കേട്ടോ. നിർഭയ കുടുംബശ്രീയെ പറ്റി തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ആശ്രയഫും പെണ്ണരംഗുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ ചെറിയ അംഗങ്ങളുള്ള നിർഭയയുടെ ഒപ്പമാണ്.
1: അപ്പൊ വന്നു കയറിയപ്പോ തന്നെ ഈ സ്ഥലത്തിന്റെ പേര് രണ്ടു തവണ ഞാൻ തെറ്റിച്ചു, എന്നെ എല്ലാവരും ഇരുന്ന് തിരുത്തി. അങ്ങനൊന്നും പറയാൻ പാടില്ല, കറക്റ്റ് കാര്യം തന്നെ പറയണം. അതിനൊക്കെ വേറെ സ്ഥലപ്പേരാണ് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്തായാലും നമ്മുടെ സ്ഥലത്തിന്റെ പേരും ആ സ്ഥലത്തിന്റെ പിന്നിലെ രഹസ്യവും അല്ലെങ്കിൽ ആ പിന്നിലെ ചരിത്രവും അറിയാവുന്ന രീതിയിൽ പറഞ്ഞോട്ടോ. ഈ ചരിത്രം പറയുമ്പോൾ നമുക്ക് നാട്ടിൽ പറഞ്ഞു കിട്ടിയ അറിവാണല്ലോ, നമ്മളന്ന് ഇവിടെ ഇല്ലായിരുന്നു, നമ്മളൊന്ന് സാക്ഷ്യം വഹിച്ച കാര്യങ്ങളൊന്നുമല്ല. എന്നാലും നമ്മൾ ഈ പറഞ്ഞ ഉള്ള കേട്ട് കേൾവിയൊക്കെ വെച്ചിട്ടേ ഈ നാടിന്റെ പേരും അതിന്റെ പിന്നിലെ കഥ എന്താണ് ചേച്ചി സ്റ്റോറി പറഞ്ഞോ.
2: എന്റെ അറിവ് വെച്ചിട്ട് പറയാം, അത് തെറ്റാണോന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഉഗ്രൻപിള്ള എന്ന് പറയുന്നൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പന്റെ പേരോടാണ് ഇവിടെ ഉഗ്രൻ മുക്ക് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ പുറത്ത് കേൾക്കുമ്പോൾ തെറ്റാണെങ്കിലും ക്ഷമിക്കാം, എനിക്കിതേ അറിയാവൂ.
1: എനിക്ക് തോന്നുന്നു ഈ ഉഗ്രൻപിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആള് ചിലപ്പോ ഒരു കിടിലം ടീമായിരിക്കും.
2: അല്ല, നമുക്കും അതേ ഉള്ളൂ, ആളൊരു ചട്ടമ്പയായിരുന്നെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്.
1: എന്തായാലും ഒരു ഒരു സിനിമാ കഥയ്ക്കൊക്കെ ഉള്ള സ്റ്റോറി ചിലപ്പോ കാണും ഇതിന്റെ പിന്നില് അല്ലേ. ഇപ്പൊ ഈ ഉഗ്രൻപിള്ള എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇമേജ് വരുന്നുണ്ട്, ഇങ്ങനെ പണ്ട് കാലത്ത് കൈയൊക്കെ ചുരുട്ടി വരുന്ന ഒരാള്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഉഗ്രൻമുക്കില് ഈ ഉഗ്രൻ പിള്ളയെ പോലുള്ള വേറെ ആൾക്കാരുണ്ടോ? ഇപ്പൊ
2: ഭയങ്കര പ്രശ്നമുള്ള നാടല്ല, നല്ല
3: നാടാണ്.
2: അതെ, സാധാരണ എല്ലാ നാടുകളിലും ഉള്ളതാണ്. പിന്നെ അങ്ങനെ നമുക്ക് ഫേമസ് ആവാൻ വലിയ ഗുണ്ട ആ വിളയാട്ടൊന്നും ഉള്ള നല്ലൊരു നാട്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ ഒരു നല്ലൊരു നാട്ടിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഞാനും ആലോചിക്കുകയാണ് തിരിച്ചു പോകുമ്പോ ഏതെങ്കിലും ഒരു ചായക്കടയിൽ കയറി ചോദിക്കാം എങ്ങനെ നാടിന്റെ ചരിത്രം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കിട്ടിയിട്ടുണ്ട്. അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. ഒരു ചെറിയ ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.9.

0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: യെസ്, അപ്പൊ എന്തായാലും നമ്മള് നിർഭയ കുടുംബശ്രീയോടൊപ്പമാണ്. നിർഭയ കുടുംബശ്രീയിൽ ഭയമില്ലാതെ സംസാരിക്കാനുള്ള കുറെ ചേച്ചിമാർ ഇതേ വന്നിരിപ്പുണ്ട്. അടുത്ത ഒരാളെ പരിചയപ്പെടാൻ, പേരെന്താണ്?
1: എന്റെ പേര് പ്രീത.
0: ഈ കുടുംബശ്രീയിൽ എത്ര വർഷം?
1: 3 വർഷം.
0: വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: വീട്ടില് ഹസ്ബൻഡ്, മോന്.
0: അപ്പൊ എല്ലാ ദിവസവും ഇവിടെയാണോ കൂടാറ്?
1: അല്ല, എല്ലാ ദിവസവും ഓരോ അംഗങ്ങളുടെ വീട്ടിലാണ് കൂടാറുള്ളത്.
0: നിർഭയയെ പറ്റിയ ഒറ്റ വാക്കിൽ ചോദിച്ചാൽ എന്ത് പറയും?
1: ഭയമില്ലാത്ത കുടുംബശ്രീ.
0: ഈ ഭയമില്ലാത്ത കുടുംബശ്രീയിലേ ഭയമുള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ പേടി മാറ്റി കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ?
1: തീർച്ചയായിട്ടും. ഞങ്ങള് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലവര് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവര് വന്ന് നമ്മളോട് കുടുംബശ്രീയില് പറയുമ്പോൾ നമ്മള് അവർക്ക് വേണ്ടുന്ന മോട്ടിവേഷനൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട്.
0: അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ കൈത്താങ്ങായിട്ട് കൈപിടിച്ച് കയറ്റുന്ന ഒരു കുടുംബശ്രീയാണ്. എന്തെങ്കിലും പരാതി ഉണ്ടോ ഈ കുടുംബശ്രീയെ പറ്റി? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം.
1: പരാതിയില്ല, ഇപ്പൊ ഞങ്ങൾ തന്നെ മുന്നിട്ട് നിന്ന് തുടങ്ങിയതൊക്കെ തന്നെ ഒരു കുടുംബശ്രീ. ഞങ്ങളുടെ ചേട്ടത്തി അനിയത്തിയാണ്. ഞങ്ങള് 4 പേര് എല്ലാരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ കുടുംബശ്രീ തുടങ്ങണം എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ എല്ലാരെയും അറിയിച്ച് അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ.
0: ഹാപ്പി ആയിട്ട് പോവാണ്. ഇനി നമ്മൾ നേരെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പ്രസിഡന്റിനെയാണ് കേട്ടോ. പ്രസിഡന്റ് ഒരല്പം വൈകിയാണ് വന്നത്. ആ സമയത്ത്
2: പ്രാർത്ഥനയ്ക്ക്
0: പോയിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന ആളായതുകൊണ്ട് എനിക്ക് എന്തായാലും ധൈര്യമായിട്ട് സംസാരിക്കാം. വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. പേരെന്താണ്?
2: ഇലിയമ്മ ഷാജി.
0: ഇലിയമ്മ ഷാജി എന്നാണ്. അപ്പൊ ചേച്ചി, എന്താണ് കുടുംബശ്രീയിലൊക്കെ നേരത്തെ ഏതോ ഒരു കുടുംബശ്രീയിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി മുഖം കണ്ടിട്ട്. എന്നിട്ടാണ് ഇതിനകത്തോട്ട് വന്നതാണോ?
2: ഇഞ്ചക്കിലൊരു കുടുംബശ്രീയിലുണ്ടായിരുന്നു.
0: ചേച്ചിയുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. വേറൊരു കുടുംബശ്രീ, ഇഞ്ചക്കിലുള്ള കുടുംബശ്രീ ഒക്കെ വിട്ട് പുതിയ കുടുംബശ്രീ രൂപീകരിച്ച് ഇങ്ങോട്ട് വന്നതാണെന്ന്. അപ്പൊ ആദ്യം നമുക്കേ ആ കുടുംബശ്രീയെ പറ്റി ചോദിക്കാം. അതിൽ നിന്ന് വിടാനുള്ള കാരണമൊക്കെ ഇവരൊന്ന് അറിയട്ടെ.
2: അതിൽ നിന്ന് വിടാനുള്ളത്, ഞാൻ ഇവിടെ നാട്ടിലില്ലായിരുന്നു, പേർഷ്യയിലൊക്കെ പോയായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അതിൽ നിന്ന് വിട്ടും പിന്മാറിയത്. അല്ലാതൊന്നും അല്ല, അടിയും വഴക്കും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് കടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പേർഷ്യയിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഇപ്പോൾ ഇവിടെ കൂടെ ചേർന്നത്.
0: അപ്പൊ ഇപ്പൊ ഇവരെ കൂടെ ചേർന്നപ്പോ ഇവരെല്ലാം ഓക്കെയാണോ?
2: ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇല്ല.
0: അപ്പൊ ആ കുടുംബശ്രീയായിട്ട് എപ്പോഴെങ്കിലും താരതമ്യം ചെയ്യാറുണ്ടോ?
2: ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല.
0: ഞാനിങ്ങനെ സൗമ്യമായിട്ട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചേച്ചി ആ ഒരു വൈബ് പിടിച്ച് ഇങ്ങനെ സംസാരിക്കുക, അങ്ങനൊന്നുമില്ല. നമ്മള് യഥാർത്ഥത്തിൽ എന്താണോ നമ്മള് കുടുംബശ്രീ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അങ്ങോട്ട് സംസാരിക്കുക. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഞാനും മോനും മോളെ കെട്ടിച്ച് മോനും മാത്രം സന്തോഷമാണ്.
0: ചേച്ചിയുടെ വീട്ടില് കുടുംബശ്രീ ഇതുപോലെ യോഗം വെക്കാറുണ്ടോ? വീട്ടില് അതെപ്പോഴെങ്കിലും വീട്ടിൽ വരണമെന്നാണോ ആഗ്രഹം അതോ വേണ്ടാന്നാണോ ആഗ്രഹം?
2: വരണമെന്ന്
0: ആഗ്രഹിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാ പറ, നമുക്ക് ഇനി എല്ലാ ദിവസവും അവിടെ കാക്കാം.
2: അതിനും സന്തോഷമാണ്, ഒത്തുകൂടുന്നത് സന്തോഷമാണ്.
0: ഒരു ഓളമാണ്.
2: അതുകൊണ്ട് നല്ല സന്തോഷവും, ഞങ്ങള് നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്.
0: ഇതിന് എന്തെങ്കിലും കൈവായ്പ ലോണൊക്കെ എടുത്തിട്ടുണ്ടോ?
2: ഉണ്ട്, എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്.
0: ഇവിടെ നിങ്ങളുടെ ഈ സെക്രട്ടറിയും പ്രസിഡന്റിനെയും പറഞ്ഞു, ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാ? സെക്രട്ടറി തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ട്രഷറിയോ ഖജാൻജിയോ ഒന്നും ഇല്ല.
2: ഇതുവരെ ഒരു പ്രശ്നവും
0: ഇല്ല. 19 നാലിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: നമ്മള് നിർഭയ കുടുംബശ്രീയോടൊപ്പമാണ്. അപ്പൊ അടുത്ത ആളെ പരിചയപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയമുള്ള മുഖങ്ങളില് നമ്പർ വൺ മുഖമാണ് ഇരിക്കുന്നത്. കണ്ടപ്പോ അങ്ങനെ തോന്നി. സംസാരിച്ചു തുടങ്ങുമ്പോ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. പേരെന്താണ് ഈശി?
1: ഈശ്വരി.
0: വീട് എവിടെ?
1: തന്നെ.
0: ഈ ഉഗ്രമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നാടിനെ പറ്റി പറയുമ്പോൾ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ?
1: എന്റെ കല്യാണം കഴിച്ചിട്ട് വന്നതാണ് ഇവിടെ.
0: എവിടെയായിരുന്നു ഇപ്പൊ യഥാർത്ഥ സ്ഥലം?
1: ഇവിടെ പ്രത്യേകിച്ച് നാട്ടില് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തീരിയോ പേടിയുള്ള നാടോ അങ്ങനെയൊന്നും അല്ല.
0: കുണ്ടറ എങ്ങനെ ഉണ്ടായിരുന്നു?
1: നല്ലതാണ്.
0: ഈ കുടുംബശ്രീയിൽ വന്നിട്ടേ ചേച്ചി എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ?
1: ഇല്ല, പഴയ ഇവിടെ കുറച്ച്. അതുകൊണ്ട് കുറെ പേര് പരിചയപ്പെടാൻ പറ്റി. കാരണം ആദ്യം എനിക്ക് ഇവരെയൊക്കെ അത്ര പരിചയം പോരായിരുന്നു. പിന്നീട് ഞങ്ങളിവിടെ വന്നപ്പോ കുറെ പേരുമായിട്ടൊക്കെ പരിചയപ്പെടാൻ അടുക്കുവാനും പറ്റി.
0: കൂട്ടുകാരെ
1: കിട്ടി.
0: ശരി, എല്ലാ ദിവസം വരാറുണ്ടോ കുടുംബശ്രീ? മാറ്റണ്ടേ, പെട്രോളിന്റെ വിലയൊക്കെ കൂടി. അപ്പോ 10 രൂപ ഫൈൻ എന്നുള്ളത് ഇനി ഇപ്പൊ 20 ആക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം?
1: കുഴപ്പമില്ല, 20 ആക്കിയാലും ഞങ്ങൾ കൊടുക്കാം.
2: കാരണത്തില വരാതിരിക്കുന്നെങ്കിൽ 20 രൂപ ആക്കാം. ഞങ്ങളിന്ന് അജണ്ടയിൽ വെച്ചിട്ടുണ്ട്.
0: ഇനി എല്ലാരും ശ്രദ്ധിച്ചോ കേട്ടോ. 20
2: വരാതിരിക്കുന്നത്. അല്ലാതെ എല്ലാ ദിവസങ്ങളും ഉണ്ടെങ്കിൽ
1: ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിലും പിന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ച് മരണമാണെങ്കിലും നമ്മൾ ഫൈൻ വാങ്ങാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫൈൻ ഒഴിവാക്കാറുണ്ട്.
0: ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല കാര്യം. ഞായറാഴ്ച ദിവസങ്ങളിലാണല്ലേ കൂടാറ്? എല്ലാ ദിവസവും ഞായറാഴ്ചയാണ് കൂടാറ്. അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടുന്നതിന് മുന്നേ നമ്മൾ ഒരിക്കൽ കൂടി ഒരു ഷോർട്ട് ബ്രേക്ക് വരികയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: പെണ്ണരങ്ങ് തുടരുമ്പോൾ ഇനി ഒരാളെയും കൂടി പരിചയപ്പെടാൻ നിർഭയ കുടുംബശ്രീയിൽ രണ്ടുപേരെയാണ് ഇനി പരിചയപ്പെടാനുള്ളത്. ആദ്യം വന്ന ആളാണെന്ന് തോന്നുന്നു, ഞാനിവിടെ വന്നപ്പോഴേ ഇവിടെ ഉള്ള ഒരാളാണ്, ആദ്യം ഇവിടെ എത്തിച്ചേർന്ന ആളാണ്. ഇനി വീട്ടിൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ആദ്യം വന്നേ നമുക്ക് അറിയത്തില്ല. എന്തായാലും ചോദിച്ചറിയാം, പേരെന്താണ്?
1: ഇവിടെ
0: സ്ഥലം
1: ഇവിടെ എന്നെ കൊണ്ടുവന്നത് എന്റെ വീട്
0: പനവേലി എന്ന് പറഞ്ഞ ഇവിടെ അടുത്ത് തന്നെയല്ലേ? അപ്പൊ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ പനവേലിയിലോട്ട് എളുപ്പത്തിൽ പോവാല്ലോ വീട്ടിലോട്ടൊക്കെ? വീട്ടിലെങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ പോവാറുണ്ട്? നടന്നു പോകാനുള്ള ദൂരമുള്ള അതൊരു ഭാഗ്യം കേട്ടോ, നടന്നു പോകാൻ. അല്ലെങ്കിൽ ഒന്ന് ഉറച്ചത്തി വിളിച്ചാൽ മതി, എപ്പോഴേ വരും വീട്ടുകാർ എന്നുള്ള ഒരു സെറ്റപ്പാണ്. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വേറെ?
1: എന്റെ വീട്ടിലെ ഭർത്താവും രണ്ട് മക്കളും.
0: അവരൊക്കെ എന്ത് ചെയ്യാം?
1: അമ്മയുണ്ട്. അമ്മ ഓഫീസിൽ പോകുന്നു, മൂത്ത മോൻ 10-ൽ, ഇനി ഇളയാള് 4-ൽ, പിന്നെ ഭർത്താവ് ജോലിക്ക് പോകും.
0: അപ്പൊ സന്തോഷമായിട്ട് പോവാണ്. അപ്പൊ ഇതിനകത്ത് വരുമ്പോഴേ ഈ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ ഇവിടെ? അതിലൊക്കെ ചേച്ചി പങ്കെടുക്കാറുണ്ടോ? ആര് നിൽക്കും പങ്കെടുക്കാൻ? നമ്മളില്ലെങ്കിൽ നമ്മുടെ മക്കള് പങ്കെടുക്കും എന്ന് പറയുന്ന പോലെയാണ്. ആരെങ്കിലും ഒക്കെ പങ്കെടുപ്പിക്കും കേട്ടോ. ഈ കുടുംബശ്രീയിൽ വന്നിട്ട് ഹാപ്പി ആണോ? അതിനകത്ത് എല്ലാരെയും ഇഷ്ടമാണോ? ഇനി ഒന്നും ചോദിക്കരുതേ എന്ന് പറയാണ് കേട്ടോ. ഇനി വരുന്നുണ്ട് ഞാൻ ചോദ്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും നമുക്ക് അവസാനത്തെ ഒരാളെയും കൂടി പരിചയപ്പെടാം.
2: വീട്ടിൽ അമ്മ, അമ്മായിയമ്മ, ഭർത്താവ്, ഒരു മോൾ. മോളെ കെട്ടിച്ചു വിട്ട് തൊഴിലുറപ്പിന് പോവാം. അല്ലാതെ വേറെ മോളെ പിന്നെ കുടുംബശ്രീയില് ഇവര് കൊടുക്ക ഒക്കെ സഹായം ഇവരുണ്ട്.
0: ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പൊ ഈ കുടുംബശ്രീയില് ഞാൻ ആദ്യം വന്ന് സംസാരിച്ചപ്പോഴേ പറഞ്ഞു, ഇവര് കുടുംബശ്രീയിലുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഒരു ഫാമിലി പോലെയാണ് പോകുന്നത്. കൂടെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണെന്നുള്ളത്, അതിനുള്ള തെളിവൊക്കെ ശരിക്കും നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ടും കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ കുടുംബശ്രീയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. നിർഭയ എന്നുള്ള പേരിട്ടത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എല്ലാ കുടുംബശ്രീയിലും വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ കേൾക്കുമ്പോൾ ചോദിക്കാറുള്ളതാണ്. അതേ ചോദ്യം ഞാൻ ചോദിക്കും, നിങ്ങളുടെ കുടുംബശ്രീ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും നമ്മുടെ ലിസണേഴ്സിനുണ്ട്. അപ്പൊ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ നമുക്കൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൂടി തരിക.
3: ഇപ്പോൾ ലിസണിംഗ് ആപ്പ്സ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, veettilekku saadhanangal vaangande.
3: Seniyarchu vaangane. Aljo special offers undallo.
2: Adene, ella seniyar divasangalilum special offers undu nammude Aljoil.
3: Aljo, vilakuruvinte vismayam.
4: Aljo hypermarket, Nellikundam. Aljo supermarket, Payangil and Ummannur.
5: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. Sexy.

0: നിർഭയ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്. അവരുടെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികളെ. എന്തായാലും അടുത്ത ആളെ പരിചയപ്പെടാം.
1: നിങ്ങളുടെ കുടുംബശ്രീ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി അറിയാനുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും നമ്മുടെ ലിസണേഴ്സിനുണ്ട്. അപ്പൊ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ നമുക്കൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൂടി തരിക.
2: ഞങ്ങളുടെ നിർഭയ എന്നുള്ള കുടുംബശ്രീയുടെ പേര് വരാൻ കാരണം ഞങ്ങളന്ന് ആലോചിച്ച് കുറേ അല്ലാത്ത പേരുകൾ കണ്ടുപിടിച്ചപ്പം ഭയമില്ലാത്ത എന്നൊരു ഉദ്ദേശത്തോട് തന്നെയാണ് ഈ നിർഭയ എന്നുള്ള പേര് കണ്ടുപിടിച്ചത്. ഞങ്ങൾ ഈ നിർഭയ എന്ന പേരിട്ടപ്പോഴും കുറേ ആൾക്കാർ ഞങ്ങളോട് ഇങ്ങനെ ഇതേപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ ഭയമില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമെന്നുള്ളൊരു ഇത് തന്നെയാണ് ആ പേരിട്ടത്. പിന്നെ നിർഭയ രൂപീകരിച്ചതിന് ശേഷമുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിത് പൈ ഉഗ്രമുഖി തന്നെ ആണെങ്കിലും പല സ്ഥലങ്ങളിൽ കിടക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ വലിയ അങ്ങ് സഹകരണമായിട്ടുള്ളവരല്ല അല്ലായിരുന്നു, അതായത് ഞങ്ങൾ തമ്മിൽ. പിന്നെ ഇങ്ങനെ അതിന് ആ ഒരു സഹകരണമുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒന്നുപോലെയാണ് നിൽക്കുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഇപ്പം 3 വർഷത്തിനകം നമ്മൾ ബുക്ക് ലോൺ അല്ലാതെ ബാക്കി പുറത്തുനിന്നുള്ള ലിങ്കേജ് വായ്പയൊന്നും എടുത്തിട്ടില്ല. അത് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പം ഇരിക്കുന്നു. പിന്നെ വിദ്യാഭ്യാസ വായ്പ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ബുക്കിൽ നിന്ന് എടുക്കുന്ന പൈസയാണ് നമ്മളിപ്പം വായ്പയായിട്ട് കൊടുക്കുന്നത്. അതിൽ ഹോസ്പിറ്റൽ കേസുണ്ട്, സ്കൂൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാത്തിനും ഒരു കൈസഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ നിർഭയ കുടുംബശ്രീ രൂപീകരിച്ചതിന് ശേഷമുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ, ഈ കുടുംബശ്രീയിൽ പല ആൾക്കാരും ഒരു എന്താ പറയുക, ഒരു സ്റ്റേജിനെ ഒന്ന് അഭിമുഖീകരിക്കാവുന്ന രീതിയിലുള്ള ആൾക്കാർ ആരും ഇല്ലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്.
0: Keep on listening, stay from 90, നാടിനൊപ്പം നാട്ടാക്കും.

0: വീട്ടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vimalahrithya English Medium and Little Buds Play School ilekku 2026-27 varshathilekkulla Play School LKG UKG koodathe 1 mudal 4 vareyulla classukalilekku admission thodarunnu. Vimalahrithya English Medium School, Lotus Road, Panaman, Kottarakara.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 ഒന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. Monday to Friday evening 6 p.m. to 7 p.m. Stay tuned.

നിർഭയ കുടുംബശ്രീയിലേക്ക് ഞാൻ ആദ്യം വരുമ്പോൾ ചിന്തിച്ചൊരു കാര്യം, എണ്ണത്തിൽ കുറവാണല്ലോ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിനും ആ ഒരു സ്ലോ മൂടൊക്കെ ആയിരിക്കും എന്നാണ് കേട്ടോ കരുതിയത്. സംസാരിച്ചിട്ട് ഒന്ന് രണ്ടു പേർക്ക് മാത്രമേ ഉള്ളൂ ഭയമുള്ളത്, ബാക്കിയെല്ലാവരും നിർഭയരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും അതിനോടൊപ്പം ചേർന്ന് സഹകരിക്കുന്ന മറ്റ് ചില അംഗങ്ങളൊക്കെ എന്തായാലും വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്, നമ്മുടെ ഗെയിം സെഷനിലോട്ടൊക്കെ കടക്കുമ്പോൾ എല്ലാവരും അതിനകത്ത് വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം. പലപ്പോഴും 20-ഉം 25-ഉം ഒക്കെ അംഗങ്ങളുള്ള കുടുംബശ്രീയിൽ നമ്മൾ ചെല്ലാറുണ്ട് കേട്ടോ. ആ കുടുംബശ്രീക്കാരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാട്ടി മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ചെറിയ അംഗങ്ങൾ കൊണ്ട് അംഗബലം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് കുടുംബശ്രീയുണ്ട്. അത്തരത്തിൽ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന കുടുംബശ്രീ തന്നെയാണ് തീർച്ചയായിട്ടും നിർഭയ. എന്തായാലും നിർഭയയുടെ വിശേഷങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല, നമുക്ക് അവരോടൊപ്പം ഒന്ന് രണ്ട് ദിവസം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തേക്ക് ഇവിടാക്കി ഫോൾ ലിസണിങ് ആശ്രയാഫം 90 നാടിനൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറുകളിൽ ഒന്നാണ് വേട്ട. സോ വേട്ട എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ക്ലാബോർഡിൽ ഞാൻ എത്തിയിരിക്കുന്നത്.
1: യുവർ ഓണർ, ഏതൊരു മനുഷ്യ മനസ്സിനെയും ഞെട്ടിക്കുന്ന ക്രൂരതയാണ് ഈ നിൽക്കുന്ന പ്രതി ചെയ്തിരിക്കുന്നതെന്ന് സംശയാസ്പദമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതി അർഹിക്കുന്ന പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ അപേക്ഷ.
0: പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിനെ ഒരു വേട്ടക്കാരനെ പോലെ പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരു ഗംഭീര അനുഭവമാണ് ഈ സിനിമ. മലയാളികൾക്ക് ട്രാഫിക് എന്ന ഇതിഹാസ സിനിമ സമ്മാനിച്ച പ്രതിഭാശാലിയായ സംവിധായകൻ രാജേഷ് പിള്ളയുടെ അവസാനത്തെ ചിത്രമാണ് വേട്ട. അദ്ദേഹത്തിന്റെ അകാലവിയോഗം മലയാള സിനിമയ്ക്ക് വലിയൊരു തീരനഷ്ടമായിരുന്നുവെങ്കിലും ഈ സിനിമയിലൂടെ അദ്ദേഹം എക്കാലവും പ്രേക്ഷക മനസ്സുകളിൽ ജീവിക്കുന്നു. രാജേഷ് പിള്ള ഫിലിംസിന്റെയും എ വി അനൂപിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ നിർമ്മിച്ച ഈ സിനിമയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബൻ, ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ, അതുപോലെ തന്നെ അഭിനയ മികവുകൊണ്ട് എപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കുന്ന ഇന്ദ്രജിത് സുകുമാരൻ, നടി സന്ധ്യ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്.
2: ഇതുപോലൊരു പകലാണ് മെൽവിനെ ഞാൻ ആദ്യമായി കാണുന്നത്. ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ, പക്ഷേ ഇന്നും ഞങ്ങളുടെ ഉള്ളിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. എന്തിനായിരുന്നു ഇതെല്ലാം?
3: ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ.
2: What did you say?
0: ഈ സിനിമയുടെ കഥ വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഒരു പ്രശസ്ത നടിയെ കാണാതാവുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനിറങ്ങുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നതും, എന്നാൽ ആ യുവാവ് പോലീസുകാരുമായി നടത്തുന്ന ഭയപ്പെടുത്തുന്ന ചില മൈൻഡ് ഗെയിമുകളിലൂടെ കഥ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഗംഭീര സ്വീകാരത്തെയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മഞ്ജു വാര്യർ ആദ്യമായിട്ട് പോലീസ് വേഷത്തിലെത്തിയ സിനിമ എന്ന നിലയിലും, ചാക്കോച്ചറെ അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രമായി അവതരിപ്പിച്ച ചിത്രം എന്ന നിലയിലും തിയേറ്ററിൽ വലിയ ഓളമുണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. ആദ്യാവസാനം വരെ സീറ്റിന്റെ അറ്റത്ത് പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന നിലയിൽ വേട്ട അക്ഷരാർത്ഥത്തിൽ ഒരു വൻ വിജയമായിരുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ബോയ്. ഇനി നമുക്ക് വേട്ട എന്ന സിനിമയുടെ കഥയിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങി ചെല്ലാം. മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന ശ്രീബാല IPS, ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ACP സൈലക്സ് എബ്രഹാം എന്നീ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. പ്രശസ്തിയായ ഒരു സിനിമാ നടിയെ കാണാതാകുന്ന കേസ് അന്വേഷിക്കാനെത്തുന്ന ഇവർക്ക് വളരെ വേഗം തന്നെ കുറ്റവാളിയെ കണ്ടെത്താൻ സാധിക്കുന്നു. ചാക്കോശൻ അവതരിപ്പിക്കുന്ന മെൽവിൻ എന്ന കഥാപാത്രമാണ് ആ നടിയെ തട്ടിക്കൊണ്ടു പോയതെന്ന് അയാൾ തന്നെ പോലീസിനോട് സംവദിക്കുന്നു.
1: ഏതൊരു മിസ്സിംഗ് കേസും സെൻസേഷണൽ ആവുന്നത് മിസ്സായ വ്യക്തി ഒരു സെലിബ്രിറ്റി ആകുമ്പോഴാണ്. സോ ഐ ചോസ് ഉമ.

0: അവിടെയാണ് യഥാർത്ഥത്തിൽ കഥ ആരംഭിക്കുന്നത്. അറസ്റ്റിലായ മെൽവിൻ യാതൊരു ഭയവുമില്ലാതെ വളരെ നിഗൂഢമായ ഒരു ചിരിയോടെ പോലീസുകാരോട് കാര്യങ്ങൾ പറയുന്നു. താൻ ആ നടിയെ മാത്രമല്ല മറ്റ് രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് അയാൾ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല ശ്രീബാലയുടെയും സൈലക്സിന്റെയും വ്യക്തിജീവിതത്തിലെ വളരെ രഹസ്യമായ കാര്യങ്ങൾ പോലും അയാൾക്ക് അറിയാമെന്ന് വരുമ്പോൾ പോലീസുകാർ പോലും ഒന്നും കെട്ടുന്നു. ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് അയാൾ പുറത്തുള്ള പോലീസുകാരെ കൊണ്ട് തന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അന്വേഷണം നടത്തുകയാണ്. ഒടുവിൽ കഥയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോഴാണ് മെൽവിന്റെ യഥാർത്ഥ ലക്ഷ്യം പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്.
1: ആ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ രണ്ടാളും ഉത്തരം പറയണം. മാഡം പറ, വഞ്ചിക്കുന്നത് മാഡത്തിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണെന്നറിഞ്ഞാൽ മാഡം എങ്ങനെ റിയാക്ട് ചെയ്യും? സാറിന്റെ ഭാര്യ സാറിനെ ചതിച്ചാൽ സാർ എന്ത് ചെയ്യും?
0: ഭാര്യയും കുട്ടിയുമായി വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മെൽവിന്റെ ലൈഫിൽ സമൂഹത്തിലെ ഉന്നതരായ ചിലരുടെ മക്കൾ കാരണം വലിയൊരു ദുരന്തം സംഭവിക്കുന്നു. തന്റെ കുടുംബം തകർന്നിട്ടും പ്രതികൾക്ക് ഉന്നത സ്വാധീനമുള്ളതുകൊണ്ട് നിയമത്തിന് മുന്നിൽ അവർ രക്ഷപ്പെടുന്നു. നിയമവ്യവസ്ഥയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന മെൽവിൻ തന്റെ കുടുംബത്തെ തകർത്തവരെ ഇല്ലാതാക്കാൻ സ്വയം ഒരു വേട്ടക്കാരനായി മാറാൻ തീരുമാനിക്കുന്നതാണ്. പിന്നീട് കാണുന്നത് തനിക്ക് സ്വയം പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ നിയമത്തിന്റെ മുന്നിൽ തന്നെ അവരെ കുറ്റവാളിയാക്കാൻ അയാൾ ശ്രീബാലയെയും സൈലക്സിനെയും കരുക്കളാക്കി ഉപയോഗിക്കുകയായിരുന്നു. സത്യസന്ധരായ ഈ പോലീസുകാർക്ക് മുന്നിൽ താൻ മനഃപൂർവ്വം പിടികൊടുക്കുകയും അവരുടെ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതായിരുന്നു മെൽവിന്റെ മാസ്റ്റർ പ്ലാൻ.
2: പോലീസിന് താങ്കൾ കൊടുത്ത മൊഴി പ്രതി പറഞ്ഞ ഓരോ കാര്യങ്ങളും കള്ളമാണെന്നാണ്.
3: ഡെഫിനറ്റ്ലി സി, ഐ എം എ സൈക്കോളജിസ്റ്റ്. ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അയാൾ പറയുന്നത് കള്ളമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയും.
2: Can you explain that?
3: Sure. ഇപ്പോ കള്ളം പറയുന്നത് ഒരു സ്ത്രീയാണെന്ന് കരുതുക. അവര് മുഖം തരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് മുഖം മറയ്ക്കുകയോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അവ്യക്തമാക്കുകയോ ഒക്കെ
4: ചെയ്യും. പറയാൻ മറന്നുപോയി. അത് ഞാൻ ശ്രേയയുടെ കൂടെ ജയലക്ഷ്മിയിലെ പോയിരുന്നു.
0: ഒടുവിൽ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കി പ്രതികാരം നിറവിലേറ്റി മെൽവിൻ ശാന്തമായി മരണത്തിലേക്ക് കീഴടങ്ങുമ്പോൾ തങ്ങൾ ഇത്രയും നാൾ അയാളുടെ ഒരു വലിയ വേട്ടയിലെ വെറും കരുക്കൾ മാത്രമായിരുന്നു എന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞിടത്താണ് ഈ സിനിമ പൂർത്തിയാകുന്നത്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃക ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4, 5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കഴിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് പിഎംഎൽഎ കോടതി നിരീക്ഷിച്ചു. സിപിഎം നേതാക്കളായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും എം വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം, കടുങ്ങല്ലൂർ, എടയാർ, ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ 1 മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ഒരു സിനിമയെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് അതിലെ അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമമാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ ചാക്കോശൻ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസിലൊന്നാണ് വേട്ടയിലെ മെൽവിൻ എന്ന കഥാപാത്രത്തിലൂടെ കാഴ്ചവെച്ചത്. ഒരു സൈക്കോപാത്തിന്റെ ചിരിയും ശരീരഭാഷയും എന്നാൽ ഉള്ളിൽ വലിയൊരു സങ്കടം പേറുന്ന ഒരച്ഛന്റെ വേദനയും ഒക്കെ അദ്ദേഹം ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു. ശ്രീബാല ഐ പി എസായി മഞ്ജുവിന്റെ സ്ക്രീൻ പ്രസൻസും പരുക്കനായ എന്നാൽ നീതിമാനായ സൈലക്സായി ഇന്ദ്രജിത്തിന്റെ ഡയലോഗ് ഡെലിവറിയും സിനിമയ്ക്ക് വലിയ കരുത്തായി.
1: ഇതിൽ ഉമയുടെ റോൾ
2: മാം കേട്ടിട്ടില്ലേ? റോങ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം, അതായിരുന്നു ഉമ.
3: എന്ന് വെച്ചാ?
2: എമിലായിരുന്നു എന്റെ അടുത്ത ടാർഗറ്റ്, പക്ഷെ അപ്പോഴേക്കും അവൻ എബ്രോഡ് പോയിരുന്നു. വീണ്ടും ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഇങ്ങനെയൊരു ഗെറ്റ് ടുഗദർ ജീസസ് ആയിട്ട് എനിക്ക് ഒരുക്കി തന്നത്.
0: അരുൺലാൽ രാമചന്ദ്രന്റെ അതിഗംഭീരമായ തിരക്കഥയാണ് ഈ സിനിമയുടെ നട്ടെല്ല്. ഓരോ നിമിഷവും എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ നിലനിർത്താൻ ആ തിരക്കഥയ്ക്ക് സാധിച്ചു. അതുപോലെ അനീഷ് ലാലിന്റെ ക്യാമറയും അഭിലാഷ് ബാലചന്ദ്രന്റെ എഡിറ്റിംഗും സിനിമയുടെ ആ ഒരു ഡാർക്ക് മൂഡ് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഷാൻ റഹ്മാനാണ് ഈ സിനിമയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ആ ഒരു ഉദ്വേഗജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഷാൻ റഹ്മാന്റെ ബിജിഎംസ് വലിയൊരു വിജയമായിരുന്നു. ഏകദേശം 5.5 to 6 crore വരെ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് 15 crore+ കളക്ഷൻ നേടി വലിയൊരു സാമ്പത്തിക വിജയമായി മാറി. രാജേഷ് പിള്ളന്റെ സംവിധായകന്റെ മാസ്റ്റർ പീസുകളിലൊന്നായി ഇന്നും വേട്ട നമ്മുടെ മനസ്സുകളിൽ മായന്നു നിൽക്കുന്നു. അപ്പൊ എന്തായാലും ക്ലാബോർഡിന്റെ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ചു നേരത്തേക്ക് നമുക്ക് പുതുപുത്തൻ പാട്ടുകൾ കേട്ട് ആസ്വദിക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഡോസ് എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര രസമാണല്ലോ ഇങ്ങനെ കേട്ടിരിക്കാൻ എന്നൊക്കെ തോന്നുന്ന ഒരു പാട്ടാണ്. അനുരാഗ തീ എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്.

വിൽസൺ, ദൃശ്യ, അശ്വിൻ, ജഗദീഷ് എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഡോസ്. അഭിലാഷ് ആർ നായരാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഗോപി സുന്ദർ സാറാണ്. നിതിൻ കെ ചെറിയാനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പാട്ട് പാടിയിട്ടുള്ളതും ഗോപി സുന്ദർ സാർ തന്നെയാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നിലുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിലുള്ള മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ സാർ ആയതുകൊണ്ട് തന്നെയാണ്. ബിക്കോസ് ഗോപി സാറിന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഒരു സൈഡിൽ ഭയങ്കര ചില്ലിയാൻ പറ്റുന്ന പാട്ടുകൾ അദ്ദേഹം തരും, ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പാട്ടുകളും അദ്ദേഹം നമുക്ക് സമ്മാനിക്കാറുണ്ട്. സോ അങ്ങനെ ആസ്വദിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ജോണറിലുള്ള പാട്ടാണ് അനുരാഗ തീ എന്ന ഡോസിലെ ഈ ഒരു പാട്ട്. സോ നമുക്ക് സമയം കളയാതെ തന്നെ ആ ഒരു പാട്ട് കേട്ട് കളയാം. നമ്മുടെ സ്വന്തം മ്യൂസിക് മപ്പാസിൽ ലൂട്ടേ ആൻഡ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്. സോ നമുക്കത് കേൾക്കുകയും ചെയ്യണമെങ്കിൽ സ്റ്റേ ട്യൂൺ ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യെസ് വി ആർ ബാക്ക് ഇൻ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജേലിക്കുട്ടി. പുതു പുത്തൻ സിനിമകളിലെ പാട്ടുകളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കേൾക്കാനായിട്ട് പോകുന്നത് അതിരടിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ്.

ഹിറ്റ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സോ ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും അതുപോലെ തന്നെ ഹിറ്റ് ആയിരുന്നു. അതിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് അവരോഹണം.

ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, സാരിൻ റിയ എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് അതിലടിയെന്നുള്ളത്. അരുൺ അനിരുദ്ധനാണ് ഈ ഒരു സിനിമ ഡിറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ ദ വൺ ആൻഡ് ഓൺലി വിഷ്ണു വിജയ്. സുഹേൽ കോയയുടെ വരികളാണ്. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ ഹരിശങ്കറും വിഷ്ണു വിജയും ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അവരോഹണം എന്നുള്ള പാട്ടാണ് നമ്മൾ ഇനി നമ്മുടെ മ്യൂസിക് മബാദോടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ വേഗം നമുക്ക് ആ പാട്ട് കേട്ട് ആസ്വദിക്കാം. ആൻഡ് കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 ഫോം നാട്ടാർക്കൊപ്പം.

രാജേഷ് മുരുകേശൻ കമ്പോസ് ചെയ്ത് ആനന്ദ് അരവിന്ദാക്ഷൻ പാടിയിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മോഹൻ രാജയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ഒരു നൊടി എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ഫ്രം ദി മൂവി ഹാർട്ടിൻ. സനാന്ത്, മഡോണ, സെബാസ്റ്റിൻ, ഇമയ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഹാർട്ടിൻ എന്നുള്ളത്. കിഷോർ കുമാർ ആണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജേഷ് മുരുകേഷിന്റെ മ്യൂസിക് ആണ്. മുകേഷ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സിനിമയിലെ പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ട് നമ്മളും കൂടി കേട്ടിരിക്കണ്ടേ മ്യൂസിക് മപ്പാസിലൂടെ. സോ നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോവുകയാണ് മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

പറഞ്ഞു വന്നത് സിഗ്മ സ്റ്റൈൽ എന്ന പാട്ടിനെ പറ്റിയിട്ടാണ്. ആൻഡ് ദിസ് സോങ് ഈസ് ഫ്രം ദ മൂവി സിഗ്മ. സന്ദീപ് കൃഷ്ണൻ, ഫറിയ അബ്ദുള്ള എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് സിഗ്മ എന്നുള്ളത്. ജസൻ സഞ്ജയ് ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ മ്യൂസിക് കമ്പോസർ ഓഫ് ദിസ് മൂവി ഈസ് തമൻ എസ്. തമൻ സാറിന്റെ മ്യൂസിക്കുകളൊക്കെ എല്ലാം ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും, ഒരു പ്രത്യേക രസം ഉണ്ടാവും. നമ്മൾ എല്ലാവരും ഒരുപാട് വൈബ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെയായിരിക്കും. സോ തമൻ എസ് മ്യൂസിക് കമ്പോസ് ചെയ്ത സിഗ്മ എന്ന മൂവിയിലെ സിഗ്മ സ്റ്റൈൽ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുമ്പോൾ ഈ പാട്ട് ആരാ പാടിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയണ്ടേ? തമൻ സാറും സ്മൈൽ തുപ്പാക്കീസും എം ജി റൂഡും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഈ ഒരു പാട്ടിനിൽ നമുക്ക് കുറച്ച് കർണാട്ടിക് ഫ്രേസ് ഒക്കെ കേൾക്കാനായിട്ട് പറ്റും. അത് പാടിയിട്ടുള്ളത് വാഗ്ദേവി, പ്രകൃതി, രഞ്ജനി, അദ്വിതീയ എന്നിവർ ചേർന്നുകൊണ്ടാണ് കേട്ടോ. സോ എന്തായാലും നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ഇടം നേടിയിട്ടുള്ള സിഗ്മയിലെ സിഗ്മ സ്റ്റൈൽ എന്ന പാട്ട് നമുക്ക് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കും.

0: ഒപ്പം
1: എസ് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് ആൻഡ് ഞാൻ നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ടു ദ ജംഗിൾ. എന്താന്ന് ഓർത്ത് പേടിക്കൊന്നും വേണ്ട, ഇതൊരു സിനിമയുടെ പേരാണ്. ആൻഡ് ദിസ് ഇസ് മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെയിലുകുട്ടി. ഞാൻ പറഞ്ഞു വന്നത് വെൽക്കം ടു

പാടാൻ പ്രേരിപ്പിക്കും, ഡാൻസ് കളിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് എൻവയോൺമെന്റിലേക്ക് നമ്മളെ വലിച്ചിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് വെൽക്കം ടു ദി ജംഗിളിലെ ഉഷ ലംബാക്കാർ ഫോർ എവർ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ഈ ഒരു പാട്ടിന്റെ ഒറിജിനൽ കമ്പോസർ ആനന്ദ് രാജ് ആനന്ദ് ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വിക്രം മോൺട്രോസ് ആണ്. ആൻഡ് പാടിയിട്ടുള്ളത് ആനന്ദ് രാജ് ആനന്ദും റുബായും ചേർന്നുകൊണ്ടാണ്. ഇതിന്റെ ഒറിജിനൽ സിംഗേഴ്സ് ആനന്ദ്

ലിറിക്സ് എഴുതിയിട്ടുള്ളത് ആനന്ദ് രാജ് ആനന്ദ് തന്നെയാണ്. സോ ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്, അതിന്റെ ഒരു ന്യൂവെസ്റ്റ് വേർഷൻ ആണ് വെൽക്കം ടു ദി ജംഗിൾ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ഫസ്റ്റ് പൊസിഷൻ ആണ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ എളിക്കുട്ടി ഓൺലി ഓൺ ആസ്ട്രിയ എഫ് എം 90 നടിനൊപ്പം നാട്ടാർ.

0: पूरा चमका देवे कारे।
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതു പുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇനിയും എനിക്ക് കുറെ പാട്ടുകൾ കേൾപ്പിക്കാനായിട്ടുള്ളത് കൊണ്ട് വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആഴ്ചയിൽ കുട്ടി. ഒരു സൂപ്പർ ട്യൂപ്പർ ആയിട്ടുള്ള ഹിന്ദി പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിംഗേഴ്സിൽ ഒരാളായിട്ടുള്ള ശ്രേയാ ഘോഷാൽ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

നബസ് നബസ് എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാട്ടിന്റെ ഒറിജിനൽ വേർഷന്റെ ഫീമെയിൽ വേർഷൻ ആണ് ഈ ഒരു പാട്ട്. ആൻഡ് ദി സോങ് ഈസ് ഫ്രം ദ മൂവി ഭരത് ഭാഗ്യ വിധാത്ത. അമൻ പാണ്ഡാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. മനോജ് തപ്പാടിയുടേതാണ് ലിറിക്സ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശ്രേയാ ഘോഷാൽ ആണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. കങ്കണ റാവത്ത് ആണ് ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. മനോജ് തപ്പാടിയ ബ്യൂട്ടിഫുൾ ആയിട്ട് ലിറിക്സ് പെന്നീത് ആ ഒരു പാട്ടിന് എല്ലാ ഫീലും നൽകിക്കൊണ്ട് തന്നെയാണ് ശ്രേയാ ഘോഷാൽ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആസ് യൂഷ്വൽ അല്ലേ. സോ നമുക്ക് എന്തായാലും ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈബ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കിടലൻ ട്രാക്ക് തന്നെ കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ എങ്ങനും പോകണ്ട. ഒരുപാട് നല്ല പാട്ടുകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. സഖ്യമാണ് ശ്രേയാ. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മ്യൂസിക് മപ്പാസിലൂടെ എൻ പോരിൽ എന്ന് തുടങ്ങുന്ന പാട്ട്, അച്യുത അവതാരം എന്ന് പറയുന്ന സിനിമയിലെ ഫസ്റ്റ് സിംഗിളാണ് ഈ ഒരു പാട്ട്.
1: മ്യൂസിക് മപ്പാസ്.

ഈ ഒരു സിനിമയെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ. ആൻഡ് ഫൈനലി ഈ സിനിമയിലെ ഒരു പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പുനീതാണ്. റെയ്റ വെഞ്ചേഴ്സ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് പ്രസന്ന കുമാർ MS ആണ് കേട്ടോ. നമ്മൾ കേൾക്കാൻ പോകുന്ന അച്യുത അവതാരം എന്ന് പറയുന്ന ഈ സിനിമയിലെ എൻപോരിൽ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി മാം ആണ്. വിജയലക്ഷ്മി മാം പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ് അല്ലെ. നമുക്ക് ഒത്തിരി പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടായിരിക്കും അച്യുത അവതാരം എന്ന് പറയുന്ന എൻപോരിൽ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേട്ടോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഹരീഷ് മോഹനൻ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിൻ ചെയ്തിട്ടുള്ളത്. ഡ്രംസ്, നാദസ്വരം, സ്ട്രിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. സോ എന്തായാലും നമുക്ക് അച്യുത അവതാരത്തിലെ എൻപോരിൽ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: മ്യൂസിക് മപ്പാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കൂടി കേട്ടിട്ട് മാത്രമേ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രേയാ ജയദീപ് പാടിയിട്ടുള്ള പോയ കാല മധുരിമ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. കവാലം നാരായണ പണിക്കർ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിന്നീട്ടുള്ളത്. ബെന്നി ഫെർണാണ്ടസിന്റെ മ്യൂസിക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രേയക്കുട്ടിയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്.
1: മ്യൂസിക് മപ്പാസ്.

ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. ഒരു സ്കൂൾ ടൈമിലൊക്കെ ഉള്ളൊരു റൊമാൻസ് ആണ് ഈ ഒരു പാട്ടിൽ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സ്കൂൾ ടൈമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. കേൾക്കുമ്പോൾ ഒരു പഴയ കാല അല്ലെങ്കിൽ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു പാട്ട് കൂടിയാണ്. ആകാശ് മേനോൻ, ദിൽഷന, ദിലീഷ് പോത്തൻ, ശ്രീകാന്ത് മുരളി, ജോണി ആന്റണി, കോട്ടയം രമേശ് എന്നിവരൊക്കെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. പ്രശാന്ത് മോഹനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പി ആർ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സത്യത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്ന സിനിമയിലെ പോയ കാല മധുരിമ എന്ന് പറയുന്ന പാട്ട് കേട്ടുകൊണ്ട് ചെറുതായിട്ട് നമ്മുടെ മ്യൂസിക് മപ്പാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട്, സൂപ്പർ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നെക്സ്റ്റ് വീക്കില്. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ശീലക്കുട്ടി സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളൊക്കെ എപ്പോഴും വലിയ ഓട്ടത്തിലാണ്. 22 വയസ്സിൽ ജോലി, 25 കല്യാണം, 30 സ്വന്തമായ ഒരു വീട്. ആരുണ്ടാക്കിയ ടൈം ടേബിൾ ആണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പക്ഷേ എല്ലാവർക്കും ഈ സമയത്തിനുള്ളിൽ എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടണം. ഈ ലേറ്റാകുമെന്ന പേടി കാരണം പലപ്പോഴും മുന്നിൽ ആദ്യം കിട്ടുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് തിരഞ്ഞെടുക്കും. അത് ജോലിയായാലും ജീവിതമായാലും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര വേഗത്തിൽ ഓടിക്കയറിയാലും തെറ്റായ ഒരു ട്രെയിനിൽ ഒരിക്കലും നമ്മളെ ശരിയായിടത്ത് അതെത്തിക്കില്ല. എവിടെയെങ്കിലും എത്താൻ വേണ്ടി മാത്രം എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് വൈകിയാലും നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്നതാണ്. സമയം എടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടേത് മാത്രമായിരിക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചുറ്റുള്ളവരൊക്കെ പ്രണയിക്കുമ്പോഴേ കൂട്ടുകാർക്കൊക്കെ ഒരു കൂട്ടുണ്ടാവുമ്പോഴും നമുക്ക് സ്വാഭാവികമായും ഒരൊറ്റപ്പെടൽ തോന്നും. ആ ഒരു ഏകാന്തത മാറ്റാൻ വേണ്ടി മാത്രം നമ്മൾ ഒരാളെ നമ്മുടെ ലൈഫിലേക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. നമ്മുടെ മൗനം പോലും മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ 50 വർഷം ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ്. നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾക്ക് വേണ്ടി 5 വർഷം കൂടി കാത്തിരിക്കുന്നത്. ഈ പ്രണയമെന്നത് ഒരു മത്സരമല്ല, ആരാണ് ആദ്യം പ്രണയിക്കുന്നത് എന്നതിലല്ല കാര്യം, ആരാണ് അവസാനം വരെ കൂടെ നിൽക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് പ്രണയത്തിൽ നിങ്ങൾ ലേറ്റാണെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട, ശരിയായ ആൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിങ്ങളെന്ന് അങ്ങ് വിശ്വസിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ കരിയറിന്റെ കാര്യത്തിലും നമ്മൾ പലപ്പോഴും ചില അബദ്ധം കാണിക്കാറുണ്ട്. ഒരു പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കും, പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ജോലിയിലും എത്തും. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ആ ജോലിക്ക് പോകാൻ നമുക്ക് ഒരു സന്തോഷവും ഉണ്ടാകില്ല. ഒരു 30 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സോ ആകുമ്പോഴായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ പാഷൻ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. അവിടെ വച്ച് തുടങ്ങാൻ ഒരിക്കലും മടിക്കരുത്. ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിൽ പെട്ടെന്ന് സെറ്റിലാകുന്നതിനേക്കാൾ നല്ലതാണ് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ വൈകി തുടങ്ങുന്നത്. വൈകിയാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ വഴി തിരഞ്ഞെടുക്കുമ്പോഴാണ് ജീവിതം ശരിക്കും അർത്ഥപൂർണമാകുന്നത്. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, കോളേജ് കാലത്തൊക്കെ നമുക്ക് വലിയൊരു സൗഹൃദ വലയം എപ്പോഴും വേണമെന്നായിരിക്കും നമ്മുടെ ആഗ്രഹം. ഒരുപാട് പേരുള്ള ആ ഗ്യാങ്ങിൻ്റെ ഭാഗമാവാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ പ്രായം കൂടുന്തോറും സുഹൃത്തുക്കളുടെ എണ്ണത്തിലല്ല, അവർ ആരാണ് എന്നതിലാണ് കാര്യമെന്ന് നമ്മൾ വഴിയെ തിരിച്ചറിയും. നമ്മൾ ഡല്ലായിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരുട്ടിൽ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ആ വലിയ കൂട്ടത്തിൽ ആരും കാണില്ല. ആയിരം പരിചയക്കാരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കുന്ന രണ്ടോ മൂന്നോ യഥാർത്ഥ സുഹൃത്തുക്കളെ കുറിച്ച് വൈകിയാണെങ്കിലും കണ്ടെത്തുന്നത്. ആ കാത്തിരിപ്പും തിരഞ്ഞെടുപ്പും ഒരിക്കലും തെറ്റാവില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഇന്നത്തെ കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഈ സോഷ്യൽ മീഡിയയാണ്. അവിടെ എല്ലാവരും അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ നല്ല കാലങ്ങൾ, നല്ല വിജയങ്ങൾ പോസ്റ്റ് ചെയ്യും. അതൊക്കെ കാണുമ്പോൾ നമ്മൾ മാത്രം എവിടെയും എത്തിയില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ആ ഒരു പ്രഷർ കാരണം നമ്മൾ ധൃതി പിടിച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഓരോ പൂവും വിരിയുന്നത് അതിൻ്റേതായ സമയത്താണ്. മറ്റുള്ളവർ ഓടുന്നുവെന്ന് കരുതി നമ്മൾ അവർക്ക് പിന്നാലെ ഓടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ട്രാക്ക് വേറെയാണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങളും വേറെയാണ്. മറ്റുള്ളവരെ കാണിക്കാനായി ധൃതി പിടിച്ച് ഒരിക്കലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എനിക്കെന്ന് പറയാനുള്ളത്, ജീവിതം എന്ന് പറയുന്നത് ആരുമായും മത്സരിക്കാനുള്ള ഒരു റേസല്ല, അത് ഒരു വലിയ യാത്രയാണ്. നിങ്ങളുടെ ടൈം ലൈൻ നിങ്ങളുടെ മാത്രം ടൈം ലൈനാണ്. ആരെങ്കിലും നിർബന്ധിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രായം കടന്നു പോകുന്നു എന്ന് പേടിച്ചിട്ടോ ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. സമയമെടുക്കുക, നന്നായി ആലോചിക്കുക. വൈകിയാലും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സിന് പൂർണ്ണമായും ശരിയെന്ന് തോന്നുന്ന ആ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. കാരണം തെറ്റായ വഴിയിലൂടെ വേഗത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ശരിയായ വഴിയിലൂടെ പതിയെ പോകുന്നതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

தங்கடத்துக்கு தான் தரக்கிட்டீங்க.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

ും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃത മഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃത മഴ ചൊരിയുമളവി